0: തഅലമൂൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തു ആറാഫ് 35 മുതൽ 43 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ കഹ്താനി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം പ്രശസ്ത ഖുർആൻകാരി മിഷാരി റാഷിദ് അൽഫാസി.

തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ ബഹുമാന്യ ഖാരിയും കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദ് അൽ കബീറിലെ ഇമാമുമായ മിഷാരി റാഷിദ് അൽഫാസി നമുക്ക് പകർന്നു നൽകിയത്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: الْعَذَابِ.
1: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ പോകുന്നത്. ഹാഫിദ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 31 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇനി 32-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.
3: أعوذ بالله من الشيطان الرجيم

ഇനിത്തഖൈതുൻ അവസാനത്തിൽ മണിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത്. ഇനിത്തഖൈതുൻ അതുവരെയാണ് തൽക്കാലം നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അപ്പോൾ അവിടെ നിർത്തുന്ന സമയത്ത്

0: أحد كأحد من النساء إن اتقيتن.
1: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ. Tune to reality.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ ഈ ശബ്ദലോകത്തെ.
0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക, അടുത്ത പരിപാടി മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ അൻഫാൽ 45 മുതൽ 54 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ശൈഖ് ഖാലിദ് അൽ ഗാമിദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശ്വസ്തനായ മുഹമ്മദ് അഥവാ മുഹമ്മദുൽ അമീൻ എന്ന് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടിരുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പ്രവാചകത്വത്തിന് ശേഷം ഖുറൈശികൾ സ്വീകരിച്ച നയവും നിലപാടും പ്രസിദ്ധമാണല്ലോ.
1: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്, ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവും.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ

0: നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: هي الحبيبة والمختار.
0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിലൂടെ ജുസ 14 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദൈ.

0: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് ഖത്തമൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമൽ ഖുർആനിലൂടെ ജുസ് 14 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദൈ.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ സൂറ ഹഷർ 12-13 വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം സാധാരണ ഓതിപ്പോകുമ്പോൾ കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
3: ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിനു ലാ യൻസുറൂനഹും ولئن قتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون لئن أخرجوا
2: എന്ന പദത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ ലയിൻ ഉഖ്രിജു ഹംസ മാറിയ ആവരുത്. ലയിൻ അല്ല, ലയിൻ ലയിൻ ലയിൻ ഉഖ്രിജു. അതുപോലെ തന്നെ ഇവിടെ ല ഇൻ സാക്കിനായ നൂന് ശേഷം ഹംസ ഓതിപ്പോകുന്ന സമയത്ത് ല ഇൻ ഉഖ്രിജു ല ഇൻ ഉഖ്രിജു എന്ന് ആവരുത്. ല ഇൻ ഉഖ്രിജു ഇദ്ഹാർ ചെയ്യണം, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉഖ്രിജു ല യഖ്റുജൂന മഅഹും ല യഖ്റുജൂന മഅഹും മഅഹും ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. മഅഹും ولئن قتلوا معهم و ساكنا ميمن ശേഷം വ വന്നാൽ മീമിനെ പൂർണ്ണമാക്കണം. രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
3: معهم ولئن معهم ولئن
2: ഇവിടെയും ولئن ولئن അല്ല ولئن ولئن
3: قتلوا
2: സുക്കൂനുള്ള നൂനിന് ശേഷം قاف اخفا بغن നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം.
3: വലഇൻ ഖൂതിലു വലഇൻ ഖൂതിലു
2: നൂനിനെ അല്പം കനപ്പിക്കണം, കാരണം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ
3: വലഇൻ ഖൂതിലു
2: എന്ന് പറയണം.
3: ലാ യൻസുറൂനഹും
2: ലാ യൻസുറൂനഹും അല്ല, നൂനിനെ മണിക്കണം. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എന്ന അക്ഷരമാണ്.
3: لا ينصرونهم لا ينصرونهم لا ينصرونهم ولئن
2: ساكنا ميمنا ശേഷം വ നേരത്തെ പറഞ്ഞതുപോലെ മീമിനെ പൂർണ്ണമാക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം.
3: ولئن نصروهم
2: ولئن الا ولئن ساكنا നൂന് ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
3: ولئن نصروهم ولئن نصروهم ليولن الأدبار ليولن ليولن ليولن
2: نون مشدد غن الأدبار أدبار ألا أدبار إن ألا أدبار دالنا قلقلة شينا ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ, കനപ്പിച്ച് ഉച്ചരിക്കേണ്ട ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കണം, ശ്രമിക്കണം.
3: ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ
2: സുമ്മ അല്ല സുമ്മ, സീന് ഒരിക്കലും ആയിപ്പോവരുത്, ശ്രദ്ധിക്കണം.
3: സുമ്മ
2: ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ കുറച്ച് പുറത്തോട്ട് നിൽക്കണം. ദാലിനേക്കാൾ അതാണ് ഫ ഫി സു സുമ്മ എഫ് സുമ്മ ഫ ഫി സു എഫ്
3: സുമ്മ ലാ യുൻസറൂൻ
2: لا ينصرون ينصرون لا ഇവിടെ ഹെവി ആയിട്ട് തന്നെ സ്വാദിന ഉച്ചരിക്കണം, ഗുണ്ണയും അപ്രകാരമാക്കാൻ ശ്രദ്ധിക്കുക. ല യുൻസറൂൻ. അടുത്ത ആയത്ത് ലഅൻതും അഷദ്ദു റഹ്ബ. ലഅൻതും, ലഅൻതും അല്ല, ലഅൻതും അഷദ്ദു റഹ്ബ തന്നെ നോദി പോകരുത്. ലഅൻതും, ലഅൻതും. ഇവിടെ സാക്കിന നൂനു ശേഷം ത ഇഖ്ഫാ ബഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലഅൻതും അഷദ്ദു, മീമു സാക്കിനയ്ക്ക് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ ഓതി പോകുമ്പോൾ ലഅൻതും മഷദ്ദു, മഷദ്ദു എന്ന് വരരുത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ലഅൻതും അഷദ്ദു, ലഅൻതും അഷദ്ദു റഹ്ബതൻ, റഹ്ബതൻ. ഹ സുക്കൂനാണ് ഹഇന്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. റഹ്ബതൻ എന്നല്ല, റഹ്ബതൻ, റഹ്ബതൻ. റഹ്ബതൻഫി, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. റഹ്ബതൻ ഫി സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം, സ്വാദ് ഹെവിയായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ഉച്ചരിക്കണം. ഫി സുദൂരിഹിം, ശേഷം ഫി സുദൂരിഹിം മിനല്ലാഹ്. ഇത് ഖാം മുതമാസിൽ, മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഖാം മുതമാസിൽ. ഫി സുദൂരിഹിം മിനല്ലാഹ്, ഫി സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം, സുദൂറി റാഇനെ കനപ്പിക്കരുത്, സുദൂരിഹിം. ഫി സുദൂരിഹിം മിനല്ലാഹ് ذلك بأنهم, ذلك അല്ല, ذلك, ذلك بأنهم نون مشدغن بأنهم قوم لا يفقهون. قوم ق قوم لا قوم لا قوم لا يفقهون قوم لا يفقهون يفقهون قاف തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചൊറുനാക്കാണ് മഖ്റജ്. ഹ തൊണ്ടയുടെ താഴേ ഭാഗമാണ്. ല യഫ്ഖ, ല യഫ്ഖഹൂൻ. ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും ولئن ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون. സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നാം കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശുദ്ധ ഖുർആൻ തെറ്റുകളില്ലാതെ, പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും വരാതെ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹഷറിലെ 12-13 വചനങ്ങളാണ് ഇന്ന് തജ്വീദോടുകൂടി പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
5: Peace Radio. Tune to reality.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനഃപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്ത് ഹൂദ് 73-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 73-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു. ഖാലു, അവർ പറഞ്ഞു. അവർ എന്ന് പറഞ്ഞാൽ മലക്കുകളെയാണ് ഇവിടെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾ. അതഅജബീന, നീ അത്ഭുതപ്പെടുകയോ. മിൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്. റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം. അള്ളാഹുവിൻ്റെ കാരുണ്യം. വബറകാതുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും. അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ. ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു ഹമീദുൻ, സ്തുത്യർഹനാണ്. മജീദ്, മഹത്വമേറിയവനും. ഈ വചനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന സമയത്ത് നടന്ന അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കി. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അള്ളാഹുവിനെയും അവരിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായ ലൂത്തുനബിയെയുമൊക്കെ ധിക്കരിച്ച് വളരെ വൃത്തികേട് പ്രവർത്തിച്ച് ഷിർക്കും കുഫുറും തമ്മാടിത്തങ്ങളുമായി ജീവിക്കുന്ന ഒരു ജനത, അവരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുകയും ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്ന രംഗവുമാണ് ഇവിടെ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടേക്ക്, അസദൂം എന്ന നാട്ടിലേക്ക് മലക്കുകൾ പോകുന്നതിൻ്റെ മുമ്പ് അതേ കാലത്ത് ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വരികയും ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ പത്നി സാറയ്ക്കും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനം ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് മലക്കുകൾ ആ വഴിയിലേക്ക് വന്നത്. അങ്ങനെ മലക്കുകൾ മലക്കുകളാണെന്നറിയാതെ മനുഷ്യരൂപത്തിൽ വന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി ഒരുങ്ങുകയും ആ സ്വീകരണത്തിന് വേണ്ടി അവരെ പിന്നെ അതിഥി സൽക്കാരം നടത്തുന്നതിന് വേണ്ടി ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് അവരുടെ മുമ്പിൽ ഭക്ഷണ വിഭവം തയ്യാറാക്കി. പക്ഷെ അവർ കഴിക്കാതിരിക്കുന്നത് കാണുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിനൊരു പേടി തോന്നുന്നതും. അവസാനം അവർ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന ഒരു നബി, പിന്നീട് ഇസ്ഹാഖ് നബിയുടെ തലമുറയ്ക്ക് അടുത്ത പുത്രനായി യാക്കൂബ് നബി, അവരുടെയൊക്കെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ്. ഈ സംസാരം കേൾക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ സാറ അവർ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. ഖാലത്ത് യാ വൈലത്ത അലിദു വ അന അജൂസുൻ വഹാദാ ബഅലി ഷൈഖ, എൻ്റെ ഭർത്താവ് ഒരു വൃദ്ധനായിട്ടുണ്ട്, എൻ്റെ ബഅല് ഭർത്താവ് ഷൈഖൻ ഒരു വൃദ്ധനായിരിക്കുന്നു, ഞാനാകട്ടെ അജൂസ് ഒരു വൃദ്ധയുമായിട്ടുണ്ട്, കിഴവയുമായിട്ടുണ്ട്. എന്നിട്ട് ആ അലിദു ഞാൻ പ്രസവിക്കുകയോ? ഇന്നഹാദ ലഷൈ ഉൻ അജീബ്, അങ്ങനെയാണെങ്കിൽ ഇതൊരത്ഭുതകരമായ അജീബായ ഒരു ഷെയ് ആണ്, ഒരു കാര്യം ആകുന്നു എന്ന് അത്ഭുതം പ്രകടിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരോട് ചോദിക്കണം. ഖാലു, ആ ആയത്താണിത്. മലക്കുകൾ ആ സാറ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ സാറ, മലക്കുകൾ അവർക്ക് സന്തോഷ വാർത്ത, സന്താനം ജനിക്കാൻ പോകുന്നു എന്ന വാർത്തയറിയിക്കുമ്പോൾ അതിൽ അത്ഭുതം പ്രകടിപ്പിച്ച അവരോട് തിരിച്ച് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്ന രംഗമായിട്ടാണ് ഈ ആയത്ത് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചു നൽകിയിട്ടുള്ളത്. ഖാലു, അവർ പറഞ്ഞു, മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ, അതഅജബീന, നീ അത്ഭുതപ്പെടുകയാണോ? അള്ളാഹുവിൻ്റെ എന്തിനെക്കുറിച്ച്? മിൻ അംബ്രില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്. റഹ്മത്തുല്ലാഹി വബറകാത്തുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ, അഹ്ലു ബൈത്ത് വീട്ടുകാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. തീർച്ചയായും അള്ളാഹു ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു ഹമീദുൻ മജീദ്, ഏറെ സ്തുത്യർഹനും മഹത്വമേറിയവനും ആകുന്നു. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാര്യം ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നും പ്രയാസകരമായൊരു കാര്യവും അള്ളാഹിനെ സംബന്ധിച്ചില്ല. പക്ഷേ മനുഷ്യർക്ക് സ്വാഭാവികമായ രീതിയിൽ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തുന്ന ഒരു ഭർത്താവും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ഒരു ഭാര്യയും, അവർക്കൊരു സന്താനം ജനിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ അങ്ങോട്ട് നാട്ടിൽ പതിവില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇബ്രാഹിം നബിയും അവരുടെ ഭാര്യയും, അപ്പോഴാണ് സന്താനം ജനിക്കും എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരു അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അതിലത്ഭുതം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് മലക്കുകൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ, എന്താ റഹ്മത്തുല്ലാഹി വബറകാത്തുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. ഒരാളുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഇത്. അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, എന്ത് സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഉണ്ടാകട്ടെ. അതായത് ലാ തസാലു റഹ്മത്തുഹു വ ഇഹ്സാനുഹു വ ബറകാത്തുഹു, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഇഹ്സാൻ, ബറക്കാത്ത്, അതെല്ലാം ഉണ്ടാകട്ടെ. അത് അസ്സിയാദത്തു മിൻ ഖൈരിഹി വ ഇഹ്സാനിഹി, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വർദ്ധനവിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ നൈരന്തര്യത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ വഹുലൂലുൽ ഖൈരിൽ ഇലാഹി അലൽ അബ്ദ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഖൈറ് അവൻ്റെ അടിമയുടെ മേൽ സംഭവിക്കട്ടെ, ലഭിക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ്. മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹമീദു സിഫാത്ത്, അള്ളാഹുവിൻ്റെ ആ സിഫാത്ത് എന്താണ്? ലി അന്ന സിഫാത്തഹു, ലി അന്ന സിഫാത്തിഹി സിഫാത്തുൻ കമാലുൻ, അള്ളാഹുവിൻ്റെ സിഫത്ത്, ആ വിശേഷണം, എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹു പരിപൂർണനാണ്. അള്ളാഹു ഹമീദ് എന്ന് പറഞ്ഞാൽ അതിൽ പരിപൂർണനാണ് അള്ളാഹു. അതേപോലെ അള്ളാഹു മജീദ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അളുമത്ത്, മഹത്വവും അതിൻ്റെ വിശാലതയെയുമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും പരിപൂർണമാണ്. വലഹു മിൻ കുല്ലി സിഫത്തിൻ കമാൽ, അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങളിലും അള്ളാഹു സമ്പൂർണനാണ്. അക്മലുഹ വ അതമ്മുഹ വ അഅമ്മുഹ, അതിൻ്റെ എല്ലാ നിലക്കും ഏത് വശങ്ങളിലൂടെ അതിനെ പരിഗണിച്ചാലും അതിലെല്ലാം അള്ളാഹു സമ്പൂർണനാണ്. അപ്പോൾ തീർച്ചയായും ഈ 73-ാമത്തെ ഈ വചനം നമ്മളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് എന്തും ഒരു വിശ്വാസിക്ക് എപ്പോഴും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം അല്ലേ. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു വിശ്വാസിയും എന്തു ചെയ്യേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത കൂടി, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനം നൽകുകയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണേ, എനിക്കു നൽകണേ. അപ്പോൾ സാധാരണഗതിയിൽ നാട്ടിൽ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ദമ്പതികൾ, ഭാര്യ ഒരു കിഴവി അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലെത്തുക, ഭർത്താവിന് വാർദ്ധക്യം പ്രാപിക്കുക, പിന്നെ മക്കൾ ജനിക്കൂല എന്നുള്ളതാണ് നാട്ടിലുള്ളൊരു സാധാരണ ഒരു ചിന്ത. പക്ഷേ വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനോടുള്ള ദുആയിൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ അവരൊരിക്കലും നിരാശരാവൂല. അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം. ഇതേപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ, പിന്നെ സൂറത്തു മറിയമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടെ സക്കരിയ നബി പറയുന്നുണ്ട്, എൻ്റെ തലമുടികളൊക്കെ പിന്നെ നരച്ചുപോയി, എൻ്റെ എല്ലുകൾ ബലക്ഷയം വന്നു, പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ എനിക്കൊരിക്കലും കുറഞ്ഞിട്ടില്ല. സക്കരിയ നബിക്ക് അവസാനം യഹ്യ അലൈഹിസ്സലാം എന്ന സന്താനത്തിന് അള്ളാഹു നൽകുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ പുതിയ കാലത്ത് പലർക്കും ഇപ്പോൾ ഖുർആൻ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ്, പരീക്ഷണവുമാണ്. ചിലർക്ക് അള്ളാഹു ആൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർക്ക് പെൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി അള്ളാഹു നൽകും, ചിലർക്ക് മക്കളെ നൽകാതെ അള്ളാഹു പരീക്ഷിക്കും. പലപ്പോഴും ഈ കുട്ടികളില്ലാത്ത, മക്കളില്ലാത്ത ആളുകൾ അവർ പല നിരക്കുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകാറുണ്ട്. ആത്മീയമായ പല ചൂഷണങ്ങൾക്കും തട്ടിപ്പുകൾക്കും, മക്കളില്ലാത്തവർ ജാറങ്ങളിൽ, ദർഗകളിൽ, ബീവിമാർ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് പല കേന്ദ്രങ്ങളിലും അവർ നേർച്ചകളും വഴിപാടുകളുമായി മക്കളെ തേടി നടക്കാറുണ്ട്. പലരും പല സമുദായങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളിൽ വരെ, ഇതര സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ, മതവിഭാഗക്കാരുടെ ആരാധനാലയങ്ങളിൽ വരെ നേർച്ചകളും വഴിപാടുകളുമൊക്കെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നടത്താറുണ്ട്. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്കളെ അവന് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്നതാണ്, അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മക്കളില്ലാത്ത ആളുകൾക്ക് മുന്നിലുള്ള പരിഹാരം. അതാണ് സക്കരിയ നബിയുടെ ജീവിതവും ഇബ്രാഹിം നബിയുടെ ജീവിതവുമൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് സക്കരിയ നബിക്കും അതേപോലെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുമൊക്കെ അള്ളാഹു സന്താനങ്ങളെ നൽകുന്നത്, മക്കളെ നൽകുന്നത്. ആ മക്കളെ നൽകാനുള്ള കഴിവ് അത് അള്ളാഹുവിൻ്റെ ഖദറും അള്ളാഹുവിൻ്റെ ഖലാവുമൊക്കെയാണ്. അതല്ലാ ഏറ്റവും ഖൈറായൊരു സമയത്താണ് അള്ളാഹു അത് നൽകുക. അതിൽ പല ഹിക്മത്തുകളും ഉണ്ടാകും. അപ്പോൾ മക്കളില്ലാത്തവർ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച്, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച്, അവനോട് മാത്രം അത് ചോദിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും മക്കളില്ലാത്ത ദമ്പതികളെ, അവരുടെ കുടുംബങ്ങളോ അവരുടെ സൗഹൃദങ്ങളോ അവരുടെ കൂട്ടുകാരൊക്കെ ആയിരിക്കും പലപ്പോഴും വഴിതെറ്റിക്കുന്നത്. നീ ഇന്ന ഒരു സ്ഥലത്ത് പോയി, അവിടെ ഒരു മഹാനുണ്ട് അല്ലെങ്കിൽ ദിവ്യനുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി നേർച്ചയോ വഴിപാടോ നടത്തിയ നിനക്കെന്ത് ചെയ്യും, മക്കളുണ്ടാകും. കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ശിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്കും അല്ലാ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ അള്ളാഹുവിൻ്റെ അപ്പുറം നമുക്ക് സന്താനങ്ങളെ തരാൻ കഴിയും എന്ന് വിചാരിച്ച്, പ്രതീക്ഷയർപ്പിച്ച്, വിശ്വസിച്ച് പല അപകടങ്ങളിലും ചെന്ന് പതിക്കുന്ന ആളുകളെ മുസ്ലിം സമൂഹത്തിലടക്കം നമ്മൾ കാണുമ്പോൾ ഈ സക്കരിയ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ ജീവിതം നമുക്കതിൽ തീർച്ചയായും വളരെ വലിയ ഓർമ്മപ്പെടുത്തലും ഗുണപാഠവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട്, അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അത്ഭുതപ്പെടരുത്, അത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ ഒരു നിരാശയുമില്ലാതെ തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ മുന്നോട്ട് പോകാവുന്നതാണ്. ഏറ്റവും ഹൈറായതാണ് ഒരു മനുഷ്യനൊരു വിശ്വാസിക്ക് അവൻ്റെ അനുഗ്രഹദാതാവായ അള്ളാഹു നൽകുന്നത് എന്ന ഒരു ബോധ്യം ഇതിലൂടെ നമുക്കുണ്ടാവണം. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം, അതാണ് ആത്യന്തികമായി ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടത് അല്ലേ. അനുഗ്രഹവും കാരുണ്യവും ഇല്ലാതെ പിന്നെ മറ്റെന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ ലഭിക്കുമെന്ന സന്തോഷ വാർത്തയ്ക്ക് പുറമെ അള്ളാഹുവിൻ്റെ മലക്കുകൾ സാറയോടും ഇബ്രാഹിം നബിയോടും പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അവനിൽ നിന്നുള്ള അനുഗ്രഹവും ഈ വീട്ടുകാരെ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നൊരു ദുആ കൂടിയാണ്. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം അള്ളാഹു ഏറ്റവും സ്തുത്യർഹനും അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനുമാണ്, മഹത്വമേറിയവനുമാകുന്നു എന്ന രണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെയാണ് ഈ 73-ാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തി ശരിയായ വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയവസന്തം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു ഹൂദിലെ 73-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ക്ലാസ് എടുത്തത്. ജംഷീർ സലാഹി.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
6: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
7: വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബിഹി കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽഫഹ്ഷാ ഇന്നഹു മിൻ ഇബാദിന അൽമുഖ്ലസീൻ.
8: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
9: ഹമ്മദ് ബിഹി അവൾ അദ്ദേഹത്തെപ്പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടിയെടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവനെ ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരു അഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റഅ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും. യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
6: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽ ബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ അല്ലെങ്കിൽ വല്ല ശിക്ഷയും, അലീമുൻ വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: من قبل إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
1: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന ആണെങ്കിലോ ഖമീസുഹു അവന്റെ കുപ്പായം ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു മിന്ദുബുരിൻ പിന്നിൽ നിന്ന് ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു വഹുവ അവനാകട്ടെ മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: സമുദായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത് മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം അദീം, വമ്പിച്ചതാകുന്നു.

0: അപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: വചനം 45. വനാദാ, വിളിച്ചു, നൂഹുൻ, നൂഹ്, റബ്ബഹു, അദ്ദേഹത്തിൻ്റെ നാഥനെ, ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന, നിശ്ചയമായും, ഇബ്നി, എൻ്റെ മകൻ, മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട, വ ഇന്ന, നിശ്ചയം, വഅദക, നിന്റെ വാഗ്ദാനം, അൽഹഖു, സത്യം, വ അന്ത, നീ, അഹ്കമു, ഏറ്റവും നല്ല വിധികർത്താവ്, അൽഹാക്കിമീൻ, വിധികർത്താക്കളിൽ വെച്ച്,

0: നൂഹ് തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും എന്റെ മകൻ എന്റെ വീട്ടുകാരിൽ അഥവാ സ്വന്തക്കാരിൽ പെട്ടവനും നിന്റെ വാഗ്ദാനം യഥാർത്ഥമായുള്ളതുമാണ്. നീയാകട്ടെ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവുമാകുന്നു.
1: വചനം 46. ഖാല, അവൻ പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഇന്നഹു, നിശ്ചയമായും അവൻ, ലൈസ, അല്ല, മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ. ഇന്നഹു, നിശ്ചയമായും അവൻ, അമലുൻ, പ്രവൃത്തി, അഗൈറു, അല്ലാത്ത, സ്വാലിഹിൻ, നല്ലത്. ഫലാ തസ്അൽനി, അതുകൊണ്ട് നീ എന്നോട് ചോദിക്കരുത്, മാ, യാതൊന്ന്, ലൈസ, ഇല്ല, ലക, നിനക്ക്, ബിഹി, അതിനെപ്പറ്റി, ഇൽമുൻ, അറിവ്. ഇന്നി, ഞാൻ, അഇദുക, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, അന്തകൂന, നീ ആകുമെന്നതിനാൽ, മിനൽ ജാഹിലീൻ, അവിവേകികളുടെ കൂട്ടത്തിൽ.

0: അവൻ അഥവാ റബ്ബ് പറഞ്ഞു, നിശ്ചയമായും അവൻ നിന്റെ വീട്ടുകാരിൽ അഥവാ സ്വന്തക്കാരിൽപ്പെട്ടവനല്ല, കാരണം അവൻ നന്നല്ലാത്ത ഒരു പ്രവൃത്തിക്കാരൻ ആകുന്നു. ആകയാൽ നിനക്ക് അറിവില്ലാത്ത കാര്യം സംബന്ധിച്ചു എന്നോട് നീ ചോദിക്കരുത്. നീ അറിവില്ലാത്ത വിഡ്ഢികളുടെ കൂട്ടത്തിലായിത്തീരുമെന്നതിനാൽ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്.
1: വചനം 47. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നി, നിശ്ചയം ഞാൻ, അഊദു, ഞാൻ ശരണം തേടുന്നു, ബിക, നിന്നോട്, അൻ അസ്അലക, ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന്, മാ, യാതൊന്ന്, ലൈസ, ഇല്ല, ലീ, എനിക്ക്, ബിഹി, അതിനെപ്പറ്റി, ഇൽമുൻ, അറിവ്, വ ഇല്ല തഗ്ഫിർ, നീ പൊറുത്തില്ലെങ്കിൽ, ലീ, എന്നോട്, വ തർഹംനി, നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ, അക്കുൻ, ഞാനാകും, മിനൽ ഖാസിരീൻ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് അറിവില്ലാത്ത കാര്യം സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് ശരണം തേടുന്നു. എനിക്ക് നീ പൊറുത്തു തരുകയും എന്നോട് നീ കരുണ ചെയ്യുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരിൽ പെട്ടവനായിത്തീരും.
1: നിന്റെ സ്വന്തക്കാരെയും കപ്പലിൽ കയറ്റിക്കൊള്ളുക വഅഹ്ലക എന്ന് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചിരുന്നതാണ്. അപ്പോൾ തന്റെ മകനും അതിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം കരുതി. കപ്പലിൽ കയറുന്നവരെയെല്ലാം രക്ഷപ്പെടുത്താമെന്നാണല്ലോ ആ കൽപ്പനയുടെ അർത്ഥം. ശിക്ഷയുടെ വാക്ക് മുൻകഴിഞ്ഞവരൊഴികെ ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു എന്ന ഉപാധിയിൽ മകൻ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം അന്നേരം അറിഞ്ഞിരുന്നതുമില്ല. അങ്ങനെ മകൻ രക്ഷപ്പെടാൻ മാർഗം കാണാതെ വന്നപ്പോൾ മകന്റെ കാര്യത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് സങ്കടപ്പെട്ടു. വാസ്തവത്തിൽ അദ്ദേഹം ആ കൽപ്പന മനസ്സിലാക്കിയതിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് അള്ളാഹു അദ്ദേഹത്തെ മനസ്സിലാക്കി. സ്വന്തം മകനെന്ന നിലക്ക് അവൻ ബന്ധപ്പെട്ടവനാണെങ്കിലും അവൻ ദുർവൃത്തനായ അഥവാ അവിശ്വാസിയായ ആളാണെന്ന നിലക്ക് അദ്ദേഹവുമായി ബന്ധം മുറിഞ്ഞുപോയിട്ടുണ്ടെന്നും അവൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ നശിച്ചു പോകേണ്ടവൻ തന്നെയാണെന്നും അവിശ്വാസികളാരും പ്രവാചകന്റെ ആൾക്കാരായിരിക്കുകയില്ലെന്നും അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബത്തിൽപ്പെട്ട സ്വന്തക്കാർക്കെല്ലാം രക്ഷകിട്ടുമെന്ന് നൂഹ് അലൈഹിസലാം ധരിച്ചു. ആ ധാരണ ശരിയല്ലെന്നും മതബന്ധത്തിൽ ഉൾപ്പെട്ട സ്വന്തക്കാർക്ക് മാത്രമാണ് രക്ഷാവാഗ്ദാനമുള്ളതെന്നും അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പക്കൽ വന്ന ധാരണപ്പിഴവ് തിരുത്തിയതോടൊപ്പം തന്നെ കാര്യത്തിന്റെ യഥാർത്ഥം മനസ്സിലാക്കാതെ ഇതുപോലെ മര്യാദയില്ലാത്ത ചോദ്യവും അപേക്ഷയും മേലിൽ നടത്തരുതെന്നും അത് വിഡ്ഢികളുടെ സ്വഭാവമാണെന്നും അള്ളാഹു അദ്ദേഹത്തെ ഉപദേശിച്ചു. സംഗതി മനസ്സിലായ അദ്ദേഹം തന്റെ പക്കൽ വന്നുപോയ അവിവേകത്തെപ്പറ്റി പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് മാപ്പിനും കരുണക്കും അപേക്ഷിക്കുകയും മേലിൽ ഇത്തരം അവിവേകങ്ങൾ തന്റെ പക്കൽ വന്നുപോകാതെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതും മനസ്സിരുത്തേണ്ടതുമായ ചില കാര്യങ്ങൾ: ഒന്ന്, നൂഹ് അലൈഹിസലാം തന്റെ മകനെപ്പറ്റി അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചത് അള്ളാഹുവിന്റെ ഏതെങ്കിലും വിധിവിലക്കുകളെ അദ്ദേഹം ലംഘിച്ചുകൊണ്ടുള്ള ഒരു പാപകൃത്യമായിരുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കിയതിൽ വന്നുപോയ ഒരു അബദ്ധം മാത്രമാണത്. എങ്കിലും പ്രവാചകവര്യനും ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായി അദ്ദേഹത്തിന്റെ സ്ഥാനപദവിക്ക് യോജിച്ചതായിരുന്നില്ല ആ ചോദ്യം. ആ നിലക്ക് അതൊരു പാപമെന്നോണം ഗണിക്കപ്പെട്ടിരിക്കുകയാണ്. പാപമല്ലെങ്കിലും പ്രവാചകന്മാർ ഇങ്ങനെയുള്ള ന്യൂനതകളിൽ നിന്നും പരിശുദ്ധരായിരിക്കണമെന്നതാണ് ഇതിലടങ്ങിയ തത്വം. അതുകൊണ്ടാണ് പ്രവാചകന്മാരിൽ നിന്ന് നിസ്സാരമായ വല്ല പാകപ്പിഴവുകളും ഉണ്ടാകുമ്പോഴേക്കും ശക്തിയായ ഭാഷയിൽ അള്ളാഹു ഉടനെ തിരുത്തുന്നത്. രണ്ട്, ആഭിജാത്യം കൊണ്ടോ പ്രവാചകന്മാരടക്കമുള്ള മഹാന്മാരുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ടോ ആർക്കും അള്ളാഹുവിങ്കൽ രക്ഷ കിട്ടുകയില്ല. ഓരോ വ്യക്തിയുടെയും രക്ഷാശിക്ഷകൾക്ക് നിദാനം ആ വ്യക്തിയുടെ വിശ്വാസവും കർമ്മവും തന്നെയായിരിക്കും. മൂന്ന്, കുടുംബപരമായ ചാർച്ചാ ബന്ധത്തെക്കാൾ ശക്തമായ ബന്ധം മതവിശ്വാസം വഴിയുള്ള ബന്ധമാകുന്നു. നൂഹ് അലൈഹിസലാമിന്റെ മകനും അദ്ദേഹവും തമ്മിൽ പിതൃപുത്ര ബന്ധമുണ്ടായിരുന്നിട്ടും അവൻ തന്റെ സ്വന്തക്കാരിൽ പെട്ടവനല്ല. ഇന്നഹു ലൈസമിൻ അഹ്ലിക് എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളുടെ വിമതസ്ഥരായ കുടുംബാംഗങ്ങൾക്ക് ഇസ്ലാമിൽ പരസ്പരം സ്വത്തവകാശം വരെ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നതും.
2: വചനം 48. ഖീല, പറയപ്പെട്ടു, യാ നൂഹു, നൂഹേ, ഇഹ്ബിത്, നീ ഇറങ്ങുക, ബിസലാമിൻ, സമാധാനത്തോടെ, മിന്ന, നമ്മിൽ നിന്നുള്ള, വബറകാത്തിൻ, അനുഗ്രഹാശിസ്സുകളോടെയും, അലൈക, നിനക്കുള്ള, വഅല ഉമമിൻ, സമുദായങ്ങൾക്കുമുള്ള, മിമ്മൻ, യാതൊരുത്തരിൽപ്പെട്ട, മഅക, നിന്റെ കൂടെയുള്ള, വ ഉമമുൻ, ചില സമുദായങ്ങൾ, സനുമത്തിഉഹും, നാം അവർക്ക് സുഖാനുഭവം നൽകും, സുമ്മ, പിന്നീട്, യമസ്സുഹും, അവരെ ബാധിക്കും, മിന്ന, നമ്മളിൽ നിന്നുള്ള, അദാബുൻ, ശിക്ഷ, അലീമുൻ, വേദനയേറിയ.

0: പറയപ്പെട്ടു, നൂഹേ, നമ്മുടെ പക്കൽ നിന്നുള്ള ശാന്തിയോടെ നീ ഇറങ്ങിക്കൊള്ളുക. നിന്റെ മേലും നിന്റെ കൂടെയുള്ളവരിൽ നിന്നുണ്ടാകുവാനുള്ള സമുദായങ്ങളുടെ മേലും അനുഗ്രഹാശിസുകളോടെയും ഇറങ്ങിക്കൊള്ളുക. ചില സമുദായങ്ങളാകട്ടെ, അവർക്ക് നാം സൗഖ്യം നൽകിയേക്കും. പിന്നീട് അവർക്ക് നമ്മുടെ പക്കൽ നിന്നും വേദനയേറിയ ശിക്ഷ ബാധിക്കുകയും ചെയ്യും.
1: പ്രളയം അടങ്ങിയപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സമാധാനവും ശാന്തിയും ലഭിച്ചവരായും അനുഗ്രഹാശിശുകൾക്ക് പാത്രമായവരായും കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുവാനുള്ള ഉത്തരവാണിത്. കപ്പലിലുണ്ടായിരുന്ന സത്യവിശ്വാസികൾക്ക് മാത്രമല്ല, അവരിൽ നിന്ന് ഭാവിയിലുണ്ടാകുവാൻ പോകുന്ന സമുദായങ്ങളിലെ സത്യവിശ്വാസികൾക്ക് കൂടി ഈ ആശീർവാദം ബാധകമാണെന്നും അവരിലുണ്ടാകുന്ന അവിശ്വാസികൾക്ക് ഈ അനുഗ്രഹം ബാധകമല്ലെന്നും കുറച്ചു കാലം അവർക്ക് ഭൂമിയിൽ സുഖാനുഗ്രഹങ്ങൾ നൽകപ്പെടുമെന്നും പിന്നീട് ശിക്ഷ തന്നെയായിരിക്കും ആധാരമെന്നും കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഈ ചരിത്ര സംഭവത്തെ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അള്ളാഹു പറയുന്നു.
2: വചനം 49. തിൽക അത് മിൻ അംബായി വാർത്തകളിൽപ്പെട്ട അൽ ഗൈബി അദൃശ്യത്തിൻ്റെ നൂഹീഹ നാം വഹി നൽകുകയാണ് ഇലൈക നിനക്ക് മാ കുന്ത നീ ആയിരുന്നില്ല തഅലമുഹ നീ അവയെ അറിയുക അന്ത നീ വലാ കൗമുക നിന്റെ ജനങ്ങളുമില്ല മിൻ ഖബ്ലി മുമ്പ് ഹാദാ ഇതിൻ്റെ ഫസ്ബിർ അതുകൊണ്ട് നീ ക്ഷമിക്കുക ഇന്ന നിശ്ചയമായും അൽ ആഖിബത പര്യവസാനം ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക്.

0: നബിയെ, അവയൊക്കെ അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു. അവ നിനക്ക് നാം വഹി നൽകുന്നു. നീയാകട്ടെ നിന്റെ ജനതയാകട്ടെ ഇതിനു മുമ്പ് അവ അറിയുമായിരുന്നില്ല. ആകയാൽ നീ ക്ഷമിച്ചുകൊള്ളുക. നിശ്ചയമായും ശുഭപര്യവസാനം സൂക്ഷ്മത പാലിക്കുന്നവർക്കായിരിക്കും.
1: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ജനതയായ അറബികളും വേദഗ്രന്ഥങ്ങളെപ്പറ്റി മുൻപരിചയമില്ലാത്തവരാകൊണ്ട് ഈ സംഭവവും ഇതുപോലെയുള്ള പ്രാചീനകാല സംഭവങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും അജ്ഞാതങ്ങളാകുന്നു. അപ്പോൾ പ്രസ്തുത സംഭവങ്ങളെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിക്കുവാൻ കഴിയുന്നത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള വഹീ കൊണ്ടാണെന്ന് സ്പഷ്ടമാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത അദ്ദേഹത്തിനെതിരെ നടത്തിയ ധിക്കാര നിഷേധങ്ങളുടെ ഫലം അവർ അനുഭവിച്ചതുപോലെ ഈ മുശ്രിക്കുകളുടെ ധിക്കാരത്തിനും താമസിയാതെ അറുതി വരുത്തുകയും സത്യവിശ്വാസികൾക്ക് രക്ഷ നൽകുകയും ചെയ്യും. അതുവരെ ക്ഷമയും സഹനവും കൈക്കൊള്ളണം. സത്യപ്രബോധനത്തിനെതിരെ ജനങ്ങളിൽ നിഷേധവും മത്സരവും പ്രകടമാകുന്നത് മുമ്പ് മുതൽക്കേയുള്ള പതിവാണ് എന്നൊക്കെ സാരം. വിഭാഗം 5. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ശേഷം വന്ന ചില പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങൾ അവരുടെ നേരെ കൈക്കൊണ്ട നിലപാടുകളുടെയും ചരിത്രം തുടർന്നുള്ള വചനങ്ങളിൽ വിവരിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമയുടെയും സമുദായത്തിൻ്റെയും ചരിത്രമാണ് അവയിൽ ആദ്യത്തേത്. ഈ വിഷയകമായി മുമ്പ് സൂറത്തുൽ ആറാഫിലും താഴെ മുഅ്മിനൂൻ, ശുഅറാ, അഹ്കാഫ് മുതലായ സൂറത്തുകളിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും വിവരിക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് കാണപ്പെടാത്ത ചില വിവരങ്ങൾ അടങ്ങിയിരിക്കും. ഇത് ഖുർആന്റെ പ്രത്യേക വിവരണ ശൈലികളിൽ ഒന്നാണ് താനും.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
2: Peace Quran Radio. Khatamul Quran. വിശുദ്ധ ഖുർആൻ ഓരോ ജുദുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംദാൻ അൽ ഹിന്ദേ.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം ചെയ്തത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദായി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
4: ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുൽ ഫത്ഹിലെ 18 മുതൽ 25 വരെ ലോചനങ്ങളുടെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ജസാക് അള്ളാഹു ഖൈറാ. മാഷാ അള്ളാഹ്. കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറത്തുൽ ഫതഹിലെ 28 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم
3: ويقول الإنسان أئذا ما مت لسوف أخرج حيا

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മറിയമിലെ 66 മുതൽ 74 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ. ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ,
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും

0: ഇന്ന് വേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: യാ റബ്ബാനൽ ഖാദീർ.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ

0: ഇട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ വചനങ്ങളെ ഹൃദ്യസ്ഥമാക്കുക എന്നത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ അവസരമൊരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 31-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായി ഇവിടെയുള്ളത് ബഹുമാനനായ ജഅഫർ സലഫിയാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 31-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ ആയിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 31-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കി കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിദ് ജഅഫർ സലഫി. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ ശ്രോതാക്കൾക്ക് സൂറത്തുൽ അഹ്സാബ് പൂർണ്ണമായി മനഃപാഠമാക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കളും ഇൻഷാല്ലാ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്.
2: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 11-ാമത്തെ ആയത്താണ് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹശ്ർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി 11-ാമത്തെ ആയത്ത്.
4: أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا يَقُولُونَ لِإِخْوَانِهِمُ الَّذِينَ كَفَرُوا مِنْ أَهْلِ الْكِتَابِ لَئِنْ أُخْرِجْتُمْ لَنَخْرُجَنَّ مَعَكُمْ وَلَا نُطِيعُ فِيكُمْ أَحَدًا أَبَدًا وَإِنْ قُوتِلْتُمْ لَنَنْصُرَنَّكُمْ وَاللَّهُ يَشْهَدُ إِنَّهُمْ لَكَاذِبُونَ أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا أَلَمْ تَرَ
3: ഇവിടെ തറാ എന്ന പദത്തിൽ താഉം താ എന്ന അക്ഷരം ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നാൽ റായിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സ്വാഭാവികമായിട്ടും പലപ്പോഴും പല ആളുകളും ഓതിപ്പോകുന്നത് അലം തറ എന്നാണ്. തറ അലം തറ ഇവിടെ സംഭവിക്കുന്നത് രണ്ടും. തറ എന്ന് പറയുമ്പോൾ തായിനെ കനപ്പിക്കുന്ന രൂപത്തിൽ തറ തറ തെറ അലം തെറ തായിനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അതാണ് അറബികളുടെ ശൈലി. അലം തെറ റായിനെ കനപ്പിക്കലോ റ ഇവിടെ നേർപ്പിക്കലും കനപ്പിക്കലും അക്ഷരങ്ങളുടെ സിഫത്തുകൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാല്ലാ.
4: അലം തറ ഇലല്ലദീന അല്ലദീന ദാലിൻ്റെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന അലം തറ ഇലല്ലദീന നാഫഖൂ ഖാഫ്
3: സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. അതിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗം, അതിൻ്റെയും മേലെ ചെറുനാക്ക്.
4: നാഫഖു യഖൂലൂന യഖൂലൂന അല്ല യഖൂലൂന ലിഖ്വാനിഹിം
3: അല്ല ഹംസ ഉച്ചരിക്കണം. ലിഖ്വാനിഹിം
4: ലിഖ്വാനിഹിമുല്ലദീന കഫറു ലിഖ്വാനിഹിമുല്ലദീന ലിഖ്വാനിഹിമുല്ലദീന
3: ഇവിടെ ലിഖ്വാനിഹിമു മീമിന് ദമ്മ ലിഖ്വാനിഹിമുല്ലദീന അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പറയുവാനും ഓതുവാനും ശ്രദ്ധിക്കണം. ലി ഇഖ്വാനിഹി മുല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ അഹ്ലി സാക്കിന നൂനു ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഓതിപ്പോകുമ്പോൾ മിൻ അഹ്ലി എന്ന് വരരുത്. ഏതുപോലെ കുഫുവൻ നഹദ് വലമ്യ കുല്ലഹു കുഫുവൻ നഹദ് എന്നാണ് അധികാളുകൾ ഓത്. കുഫുവൻ നഹദല്ല, കുഫുവൻ അഹദ്. ഹംസയും നൂനൊക്കെ ക്ലിയറായിട്ട് ഉച്ചരിക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി ലഇൻ ഉഖ്രിജുതും ലഇൻ ലൈൻ ഉഖ്രിജുതും ഇങ്ങനെ ഓതരുത്. ലൈൻ അല്ല ലഇൻ ല ഇ ഹംസ ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ലഇൻ ലഇൻ ഉ ലഇൻ ഉ സാക്കിന നൂനു ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനും ഹംസയും വെളിവാക്കി ഉച്ചരിക്കണം. ലഇൻ ഉഖ്രിജുതും ഉഖ്രിജുതും റാഇന് കസ്റ് ജീമിന് സുക്കൂന്. ഇതൊക്കെ കൃത്യമായിട്ട് വരണമെങ്കിൽ ഖുർആൻ ഓതി ഓതി ഓതി നമുക്ക് പരിചയം വേണം. അല്ലാതെ നമ്മളെന്നെങ്കിലും വർഷത്തിലൊരിക്കലൊക്കെ റമളാനിലൊക്കെ കണ്ട് ഓതി പോകുന്ന സമയത്ത് ഖത്തം ചെയ്യാൻ വേണ്ടി അത് മുഴുവനായിട്ടും പെട്ടെന്ന് ഓതി തീർക്കാൻ വേണ്ടി ഓതി പോകുമ്പോൾ ധാരാളമായിട്ട് അബദ്ധങ്ങൾ വരും. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളതൊക്കെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് പഠിക്കണം, പരിചയപ്പെടണം ഇത്തരം പദങ്ങൾ. ലഇൻ ഉഖ്രിജിതും ഉഖ്രിജിതും ലനഖ്റുജന്ന ലനഖ്റുജന്ന ലനഖ്റുജന്ന നൂന് ശദ്ദ് മണിക്കണം. മഅകും വല ലനഖ്റുജന്ന മഅകും വല സാക്കിന മീമിന് ശേഷം വ. ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഏതുപോലെ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലിൻ അലൈഹിം വ ഇതുപോലെ മഅകും വല നുതീഉ വല നുതീഉ ത ഉച്ചരിക്കുമ്പോൾ ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി സ്വരഭാരത്തിലാക്കണം. നുതീഉ നുതീഉ അല്ല ത അല്ല ത ത തീ തു അത് അത് നുതീഉ ഫീകും ഫീകും അഹദൻ അബദ ഫീകും അഹദൻ സാക്കിന മീമിന് ശേഷം ഹംസ. ഇവിടെ ഒരു സംശയവുമില്ലാതെ അധിക ആളുകൾ ഓത് എങ്ങനെയായിരിക്കും? ഫീകും അഹദൻ എന്നാ ഫീകും അഹദൻ ഹംസ പോയി മീമിനെ കൊണ്ട് തന്നെ പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഫീകും അഹദൻ സാക്കിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. ഫീകും അഹദൻ അബദ അഹദൻ അബദ അല്ല അഹദൻ അബദ. ഇവിടെയും നൂനിനെ കൊണ്ട് അഹദൻ അബദ എന്ന് പറയരുത്, അഹദൻ അബദ ഹംസ ഉച്ചരിക്കണം, തൻവീൻ വെളിവാക്കണം. അഹദൻ അബദ നിർത്തുമ്പോൾ അബദ എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ ഓതി നിർത്താം. അബദ കൂട്ടി ഓതുകയാണെങ്കിലോ അബദൻ വ ഇൻ ഇത് ഗാംബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അബദൻ വ ഇൻ വ ഇൻ ഖൂതിൽതും സാക്കിന നൂന് ശേഷം ഖാഫ്. ഇവിടെ വഇൻകു ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം, നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. വഇൻകു തിൽതും ലനൻസുറന്ന ലനൻസു ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം. സ്വാദ് ഇസ്തിഅല എന്ന അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. ലനൻസുറന്ന നൂൻ മുഷദ്ദഗുന്ന ലനൻസുറന്നകും വല്ലാഹു യഷ്ഹദു ഇന്നഹും ഇന്നഹും നൂനെ മണിക്കണം. ലകാദിബൂൻ ലകാസിബൂൻ അല്ല ലകാദിബൂൻ. ഒന്നുകൂടെ ഓതാം. അലം തറ ഇലൽ ലദീന നാഫഖു യഖൂലൂന ലിഇഖ്വാനിഹിം അല്ലദീന കഫറു الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم
4: لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون.
3: സൂറത്തുൽ ഹഷ്റിലെ 11-ാമത്തെ ആയത്താണ് കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യാനും ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുവാനൊക്കെ എല്ലാത്തിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറാ ബറകല്ലാഹു ഫീക്കും. സൂറത്തുൽ ഹഷ്റിലെ 11-ാമത്തെ ആയത്താണ് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ഇന്നത്തെ അത്തഹ്സീനിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

تجري من تحتها الأنهار جنات تجري من تحتها الأنهار ويجعل لك

لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ, 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്ക എന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിനു ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കും അല്ലാഹു ഖൈറ പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറ അൽ അംബിയ 10 മുതൽ 40 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 42. വഹിയ, അത്, തജിരി, സഞ്ചരിക്കുന്നു, ബിഹിം, അവരെയും കൊണ്ട്, ഫി മൗജിൻ, തിരമാലയിൽ, കൽ ജിബാലി, മലകൾ പോലെയുള്ള, വനാദ, വിളിക്കുകയും ചെയ്തു, നൂഹുൻ, നൂഹ്, ഇബ്നഹു, അദ്ദേഹത്തിൻ്റെ മകനെ, വക്കാന, അവനായിരുന്നു, ഫി മഅസിലിൻ, ഒരകന്ന സ്ഥലത്ത്, യാ ബുനയ്യ, എൻ്റെ പ്രിയമകനെ, ഇർക്കബ്, നീ കയറുക, മഅന, ഞങ്ങളോടൊപ്പം, വലാ തക്കുൻ, നീ ആകാതിരിക്കുകയും ചെയ്യുക, മഅൽ കാഫിരീൻ, സത്യനിഷേധികളുടെ കൂടെ.

0: വമ്പിച്ച തിരമാലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂഹ് തന്റെ മകനെ അവൻ ഒരു അകന്ന സ്ഥലത്തായിരുന്നു വിളിച്ചു പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക, നീ അവിശ്വാസികളുടെ കൂടെ ആയിരിക്കരുത്.
1: വചനം 43. ഖാല, അവൻ പറഞ്ഞു, സആവീ, ഞാൻ അഭയം പ്രാപിക്കാം, ഇലാ ജബലിൻ, വല്ല മലയിലും, യഅസിമുനീ, അതെന്നെ രക്ഷിക്കും, മിനൽ മാഇ, വെള്ളത്തിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ആസിമ, രക്ഷപ്പെടുത്തുന്നതൊന്നുമില്ല, അല്യൗമ, ഇന്ന്, മിൻ അംരി, കൽപ്പനയിൽ നിന്ന്, അല്ലാഹി, അല്ലാഹുവിൻ്റെ, ഇല്ലാമൻ, ഒരുത്തരയല്ലാതെ, റഹിമ, അവൻ കരുണ കാണിച്ച, വഹാല, മറയായി, ബൈനഹുമ അവർക്ക് രണ്ടുപേർക്കുമിടയിൽ, അൽ മൗജു, തിരമാല, ഫക്കാന, അങ്ങനെ അവനായി, മിനൽ മുഗ്റഖീൻ, മുക്കിക്കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ.

0: അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്ന വല്ല മലയിലേക്കും പോയി ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് അവൻ കരുണ ചെയ്തവർക്കല്ലാതെ ഇന്ന് രക്ഷ നൽകുന്ന ഒന്നുമില്ല. അവർ രണ്ടാൾക്കുമിടയിൽ തിരമാല മറയിടുകയും ചെയ്തു. അങ്ങനെ അവൻ മുക്കി നശിപ്പിക്കപ്പെട്ടവരിലായി തീരുകയും ചെയ്തു.
1: മകൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു. അതിനാൽ അവൻ കപ്പലിൽ കയറിയില്ല. പുത്രവാത്സല്യം സ്വാഭാവികമാണല്ലോ. ആ നിലക്ക് അവൻ കപ്പലിൽ കയറി രക്ഷപ്പെടുകയും അങ്ങനെ അവിശ്വാസം ഉപേക്ഷിക്കുവാൻ കാരണമാവുകയും ചെയ്താൽ കൊള്ളാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും പ്രവാചക പുത്രനായതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനാ നിയമത്തിൽ മാറ്റം വരികയില്ലല്ലോ.
2: വചനം 44. വഖീല, പറയപ്പെടുകയും ചെയ്തു, യാ അർദു, ഭൂമിയെ, ഇബ്ലഈ, നീ വിഴുങ്ങുക, മാഅകി, നിന്റെ വെള്ളത്തെ, വയാ സമാഉ, ആകാശമേ, അഖ്ലഈ, നീ വിരമിക്കുക, വഗീദ, വറ്റി, അൽമാഉ, വെള്ളം, വഖൂദിയ, തീരുമാനിക്കപ്പെടുകയും ചെയ്തു, അൽ അമ്രു, കാര്യം, വസ്തവത്ത്, അത് ഉറച്ചു നിൽക്കുകയും ചെയ്തു, അലൽ ജൂദി, ജൂദിയുടെ മേൽ, വഖീല, പറയപ്പെടുകയും ചെയ്തു, ബുഉദൻ, വിദൂരം, ലിൽ ഖൗമി, ജനങ്ങൾക്ക്, അദ്-ളാലിമീൻ, അക്രമികളായ.

0: പറയപ്പെട്ടു, ഭൂമിയെ നിന്റെ വെള്ളം നീ വിഴുങ്ങുക, ആകാശമേ നീ വിരമിക്കുക അഥവാ നിറുത്തുകയും ചെയ്യുക. വെള്ളം വറ്റുകയും കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്തു. അത് അഥവാ കപ്പൽ ജൂതീമലയുടെ മേൽ ചെന്ന് ഉറച്ചു നിൽക്കുകയും ചെയ്തു. അക്രമികളായ ജനങ്ങൾക്ക് വിദൂരം അഥവാ കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ അകന്നുപോയി എന്ന് പറയപ്പെടുകയും ചെയ്തു.
1: ആകാശത്തു നിന്ന് അതികഠിനമായി മഴ വർഷിച്ചുകൊണ്ടിരുന്നു. ഭൂമിയിൽ എല്ലായിടത്തുനിന്നും ഉറവും വമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ജലപ്രളയം ഉണ്ടായിത്തീർന്നത്. സൂറത്തു ഖമറിൽ അള്ളാഹു പറയുന്നു, കുത്തിച്ചൊരിയുന്ന ഒരു വെള്ളവും കൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങളെ നാം തുറന്നുവിട്ടു, ഭൂമിയെ നാം ഉറവുകൾ പൊട്ടി ഒഴുക്കുകയും ചെയ്തു. അങ്ങനെ നിർണയം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഒരു കാര്യത്തിൽ ആ വെള്ളം കൂട്ടിമുട്ടി ഇക്കാരിവർഗത്തെ നശിപ്പിക്കുകയെന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിൽ വന്നപ്പോൾ ആകാശത്തോട് മഴ നിർത്തുവാനും ഭൂമിയോട് ഉറവ് നിർത്തുവാനും അവൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വെള്ളം വാർന്നു. കപ്പൽ അള്ളാഹു പറഞ്ഞ പോലെ ജൂതിമലയിൽ അണഞ്ഞു നിലകൊള്ളുകയും ചെയ്തു. ജൂതിമല അൽ ജസീറ മെസപ്പട്ടോമിയയിലാണെന്നും മൂസിലിലാണെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണാം. മുൻകാലത്ത് രാജ്യാതിർത്തികൾക്ക് കൃത്യതയില്ലാതിരുന്നതും കാലാന്തരത്തിലുണ്ടായ അതിർത്തി മാറ്റങ്ങളും നോക്കുമ്പോൾ ഇത് രണ്ടും ശരിയായിരിക്കുവാൻ ന്യായമുണ്ട്. അൽ ജസീറക്കും മൂസിലിനും കിഴക്കായി ഇപ്പോൾ അർമീനിയയിൽ സ്ഥിതി ചെയ്യുന്നതും സമതലങ്ങളും പല മലകളും ഉൾക്കൊള്ളുന്നതുമായ അറാറാത്ത് പ്രദേശങ്ങളിലെ ഒരു മലയാണ് ജൂതിമല. ഈ പേർ അത്ര പ്രസിദ്ധമല്ല. കപ്പൽ നിന്ന മലക്ക് പ്രത്യേകമുള്ള പേരാണത്, ശൂതി എന്നും ചിലർ പറയാറുണ്ട്. അറാറാത്ത് എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ബൈബിളിലും ഈ പേരത്രേ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 8:4. ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു പ്രസിദ്ധ ചരിത്രകാരനും കൂടിയായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇപ്രകാരം ഉദ്ധരിക്കുന്നു. അൽ ജസീറയിൽപ്പെട്ട ജൂതിമലയിൽ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പലിനെ അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുന്നു. ഈ സമുദായത്തിലെ ആദ്യകാലക്കാർ അത് കാണുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമുണ്ടായ എത്രയോ കപ്പലുകൾ നശിച്ചു ചാമ്പലായിത്തീർന്നുപോയി. ഖത്താദ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ട് ആയിരത്തിൽ പരം കൊല്ലങ്ങൾ കഴിഞ്ഞുപോയെങ്കിലും ഇക്കാലത്തും അതിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും അന്വേഷണങ്ങളും ചരിത്ര ഗവേഷകന്മാരിൽ നിന്ന് നിലച്ചുപോയിട്ടില്ല. അറാറാത്ത് മലഞ്ചെരുവിൽ വളരെ അടി ഉയരത്തിൽ വെച്ച് ഒരു അമേരിക്കൻ പുരാവസ്തു ഗവേഷക സംഘം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൻ്റേതെന്ന് അനുമാനിക്കപ്പെടുന്ന ഏതാനും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും അതിന്മേൽ അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതായും 15 കൊല്ലങ്ങൾക്ക് മുമ്പ് വർത്തമാന പത്രങ്ങളിൽ നാം കാണുകയുണ്ടായിട്ടുണ്ട്. സൂറത്ത് അങ്കബൂത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത് ഇവിടെ ശ്രദ്ധേയമാകുന്നു. ഫഅൻജൈനാഹു വഅസ്ഹാബസ്സഫീനത്തി വജഅൽനാഹ ആയത്തൻ ലിൽ ആലമീൻ. അദ്ദേഹത്തെയും കപ്പലിലുള്ളവരെയും നാം രക്ഷപ്പെടുത്തി, അതിനെ നാം ലോകർക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ അങ്കബൂത്ത് 15.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
3: ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്ത് ഹൂദ് 71-72 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما رأى أيديكم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 69-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന വിഷയമാണ് 69-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, അള്ളാഹു അതികഠിനമായി വിരോധിച്ച ഗുരുതരമായ കുറ്റം, സ്വവർഗ രതിയിൽ ഏർപ്പെടുന്ന മ്ലേച്ഛന്മാരായ ആളുകളായി മാറുകയും അങ്ങേയറ്റം ദൈവനിഷേധികളായി അവരിലേക്കു കടന്നു വന്ന അള്ളാഹു നിയോഗിച്ച ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിണിതിയായി അവസാനം അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകാൻ പോവുകയാണ്. ആ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകളാണ് പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അവർ വന്നത്. അതാണ് 69-ാമത്തെ വചനം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ മനസ്സിലാക്കി. വലഖദ് ജാഅത്തു റുസുലുന ഇബ്രാഹീമ ബിൽ ബുശ്റ ഖാലു സലാമൻ ഖാല സലാമുൻ ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. അങ്ങനെ വലഖദ് ജാഅത്തു റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നു, ബിൽ ബുഷറ സന്തോഷ വാർത്തയും കൊണ്ട്. അങ്ങനെ അവർ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാല സലാമുൻ തിരിച്ച് അവരോടും സലാം ചൊല്ലി. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, പിന്നെ വൈകാതെ തന്നെ അദ്ദേഹം അതിഥികളായി വന്ന മലക്കുകൾ, അവർ മനുഷ്യരൂപത്തിലാണ് വന്നിരുന്നത്, അതിഥികളായതുകൊണ്ട് തന്നെ അവർക്കല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ആദിത്യ മര്യാദയോടുകൂടി സൽക്കരിക്കുകയാണ്. ഒരു മുരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവമൊരുക്കി അവരെ സൽക്കരിക്കുകയാണ്. പക്ഷേ ഫലം മാറ ആ ഐദിയഹും ലാത്തസിലു ഇലൈഹി നക്കറഹും വ ഔജസമിൻഹും ഖീഫത്തൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ അവരുടെ കൈകൾ എങ്ങനെയാണ് കണ്ടത്? ലാത്തസിലു ഇലൈഹി, ആ ഭക്ഷണ തളികയിലേക്ക്, പാത്രത്തിലേക്ക് അവരുടെ കൈകൾ നീണ്ടു വരുന്നില്ല, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. വ ഔജസമിൻഹും ഖീഫത്തൻ, അപ്പോൾ ഒരു പന്തികേട് തോന്നി എന്ന് മാത്രമല്ല, അവരെ പറ്റി ഒരു ഖീഫത്ത്, ഒരു ഭയം മൂസ നബി അലൈഹിസ്സലാമിന് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, ഖാലു ലാ തഖഫ്, ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്, താങ്കൾ പേടിക്കേണ്ടതില്ല. ഇന്ന ഉർസിൽന ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്ന്. ഇനി 71-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചന ഇപ്രകാരമാകുന്നു. വംറഅതുഹു ഖായിമത്തുൻ ഫളഹികത് ഫബശ്ശർനാഹ ബി ഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ സന്തോഷ വാർത്തയും കൊണ്ടാണ് വരുന്നത് എന്ന്. നീ വചനത്തിലൂടെ അത് വ്യക്തമാക്കി തരികയാണ്. വംറഅത്തുഹു ഖായിമത്തുൻ, ഇംറഅത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ, സൗജത്ത്. വംറഅത്തുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സൗജത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറ എന്ന ഭാര്യയാണ് ഇതെന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഖായിമത്തൻ, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളുടെ അടുത്തിരിക്കുകയും ഖിദ്മത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ അവിടെ നിൽക്കുകയും ചെയ്യാണ്. ഖായിമത്തൻ ഫലഹിക്കത്ത്, അവർ ചിരിച്ചു. ലഹിക്കാണ് ചിരിക്കുക. ഫബശ്ശർനാഹ, അപ്പോൾ നാം അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് എന്ന ഒരു പുത്രനെ പറ്റി. വമിൻ വറായി ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന് പിറകെ യഅഖൂബ്, യഅഖൂബ് എന്നൊരു പുത്രനും. അപ്പോൾ ഇസ്ഹാഖ് നബിയുടെ പിറകെ യഅഖൂബ് എന്ന ഒരു പുത്രനെയും പറ്റി നാം സന്തോഷവാർത്ത അറിയിച്ചു. ഇതാണ് ഈ വചനത്തിലുള്ളത്. അപ്പോൾ ഇവിടെ തൊട്ട വചനത്തിലൂടെ പിന്നീട് സാറയുടെ മറുപടിയാണ് 72-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. കാലത്ത്, അവർ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടം, അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടിയുള്ളൊരു പ്രയോഗമാണ്. അ അലിദു, വലത എലിദു എന്നാണ് പ്രസവിക്കുക. അ അലിദു, ഞാൻ പ്രസവിക്കുകയോ. വ അന, ഞാൻ ആരാണ്? അജൂസുൻ, ഒരു കിഴവിയാണ്. വഹാദ ബഅലി, എൻ്റെ ഈ ഭർത്താവ് ഷെയ്ഖൻ, വാർദ്ധക്യത്തിലും എത്തിയിട്ടുണ്ട്. ഇന്ന ഹാദ, തീർച്ചയായും കാര്യം ഇത്, ലഷെയ് ഉൻ അജീബ്, അത്ഭുതകരമായൊരു കാര്യം തന്നെയാകുന്നു. കാരണം ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച, നിയോഗിച്ച മലക്കുകളാണ് വന്നിട്ടുള്ളത്. പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വന്നു. എന്നിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷവാർത്ത അവരറിയിക്കുകയാണ്. എന്താ സന്തോഷവാർത്ത? സന്തോഷവാർത്ത, ഒരു സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു സന്താനം ആരാണ്? ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെക്കുറിച്ചും പിന്നാലെ യാക്കൂബ് അലൈഹിസ്സലാമിനെക്കുറിച്ചുമുള്ള, മക്കളെക്കുറിച്ചുള്ള സുവിശേഷമാണ് അറിയിക്കുന്നത്. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി. ഇവിടെ ഇവർക്കുള്ള അത്ഭുതം, ഒന്ന്, ശരീരത്തിൽ ചുളിവുകൾ വീണ, പ്രായം ചെന്ന, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കെത്തിയ കിഴവിയായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആകട്ടെ, അദ്ദേഹവും വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സ്വാഭാവികമായി പ്രകൃതിയിലെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് മനുഷ്യരുടെ യൗവനത്തിലും യുവത്വത്തിലുമൊക്കെയാണ് അവർക്ക് മക്കളുണ്ടാകാനുള്ള സാധ്യത. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഇവർ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്, ഇത്രയും കാലം ഒരു സന്താനം ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോൾ സന്താനം ഉണ്ടാവുമോ എന്നുള്ള അത്ഭുതത്തിൻ്റെ വർത്താനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറ പ്രകടിപ്പിക്കുന്നത്. അതാണ് ചോദിച്ചത്, കാലത്ത്, യാ വൈലത്ത, അ അലിദു വ അന അജൂസുൻ, ഞാൻ അജൂസായിരിക്കെ ഞാനിനി പ്രസവിക്കുകയോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്, ഞാൻ അജൂസായിരിക്കെ ഇനി ഞാൻ പ്രസവിക്കുകയോ. പക്ഷേ ഞാൻ മാത്രമല്ല, എൻ്റെ ഭർത്താവ് ഹാദ ബഅലി ഷെയ്ഖൻ, എൻ്റെ ഭർത്താവാകട്ടെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യവും തീരുമാനവും റഹ്മത്തുമൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കും പോലെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ആയത്തുകൾ ഓരോന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അസംഭവ്യമായ, നടക്കാൻ കഴിയാത്ത ഒരു സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന ഇസ്ഹാഖ്, പിന്നീട് നമുക്കറിയാം ഇസ്ഹാഖ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ, ഇസ്ഹാഖ് നബി പ്രവാചകനായി മാറി. ആ ഇസ്ഹാഖ് നബിക്ക് പിറകെ അദ്ദേഹത്തിൻ്റെ മകനായ

ഒന്നുമുണ്ട് പ്രച്ഛനെ സ്വാലിഹായ സന്താനങ്ങളെ തരണേ എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ ഉത്തരം പ്രതീക്ഷ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും പ്രതീക്ഷ അസ്തമിക്കൂല. തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട് ജീവിതത്തിൻ്റെ ഏതു സമയത്തും അവൻ നിരാശനാവാതെ പ്രതീക്ഷയോടുകൂടി ഭയത്തോടുകൂടി ഭക്തിയോടുകൂടി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതിന് യോജിച്ചൊരു സമയമാകുമ്പോൾ അതിൻ്റെ ഹിക്മത്തോടുകൂടി അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും എന്നുള്ളത് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഫബഷർനാഹ ബി ഇസ്ഹാഖ് വമിം വറായി ഇസ്ഹാഖ് യാക്കൂബ്, അല്ലേ? നാം അദ്ദേഹത്തിന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമല്ല. എന്ത്? ഇസ്ഹാഖ് എന്ന ഒരു പുത്രൻ. അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വാലിഹായ സന്താനത്തെ തരണേന്നാണ്. ഇസ്ഹാഖ് നബി പ്രവാചകനായി, ഒരു പ്രവാചകനേക്കാളും സ്വാലിഹ് പിന്നാരാ? ഇസ്ഹാഖ് ചോദിച്ചതിൻ്റെ അപ്പുറത്താണ് പിന്നെ കൊടുക്കുന്നത് അള്ളാഹു. ഇസ്ഹാഖ് നബിക്ക് പുറമേ യാക്കൂബ് നബിയും, ലബി വലദിൻ ലഹ യക്കൂനു ലഹു വലദുൻ വാഖിബുൻ വനസുലുൻ, പരമ്പര തന്നെ നിലനിൽക്കുകയാണ്. ഫഇന്ന യാക്കൂബ് വലദു ഇസ്ഹാഖ്, യാക്കൂബ് നബി അലൈഹി സ്വലാം ഇസ്ഹാഖ് നബിയുടെ മകനാണ്. പിന്നീട് നമുക്കറിയാലോ ഈ യാക്കൂബ് നബി അലൈഹി സ്വലാം സംസാരിക്കുന്നുണ്ട് തൻ്റെ മക്കളോട്, ഇത് അം കുന്തും ഷുഹദാ ഇത് ഹലറ യഅഖൂബൽ മൗത്ത് ഇത് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി ഖാലൂ നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായീല വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. സൂറത്തുൽ ബഖറയുടെ 133-ാമത്തെ വചനത്തിൽ ഇസ്ഹാഖ് മരണാസന്നനായ യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് മരണക്കിടക്കയിൽ പോലും മരണസമയത്തുപോലും തൻ്റെ മക്കളോട് അദ്ദേഹം ഉപദേശിക്കുന്നത് നിങ്ങൾ ആരെ ആരാധിക്കും ആരോട് പ്രാർത്ഥിക്കും എനിക്ക് ശേഷം എന്നാണ്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത് ഞങ്ങൾ താങ്കളുടെ ഇലാഹായ അള്ളാഹുവിനെ, താങ്കളുടെ മാത്രമല്ല താങ്കളുടെ പിതാക്കളായ ഇബ്രാഹീം ഇസ്മായിൽ ഇസ്ഹാഖ് അവരുടെയൊക്കെ ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ ആരാധിക്കുകയുള്ളൂ എന്ന് ആ മക്കൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മറുപടി നൽകുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എല്ലാവരും ആഗ്രഹിക്കും പ്രാർത്ഥിക്കും. ചിലർക്ക് മക്കളുണ്ടാകും, ചിലർക്ക് മക്കളുണ്ടാവില്ല, ചിലർക്ക് ആൺമക്കൾ മാത്രമായിരിക്കും, ചിലർക്ക് പെൺമക്കൾ മാത്രമായിരിക്കും, ചിലർക്ക് ആൺമക്കളും പെൺമക്കളും ഇടകലർത്തി അള്ളാഹു നൽകും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും അള്ളാഹുവിൻ്റെ വിധിയിലും പെട്ടതാണ്. അപ്പോൾ ആ മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അത് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് നബിമാർ, അമ്പിയാക്കൾ. അവരിൽ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിൽപ്പെട്ടവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബിക്ക് മക്കളില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അവസാനം അവർക്ക് പിന്നെ സാറ അത്ഭുതപ്പെടുകയാണ്, തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ, തൻ്റെ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നത് എന്ന് അത്ഭുതത്തോടുകൂടി അവർ ആ സന്തോഷ വാർത്ത കേൾക്കുകയാണ്. ചോദിച്ചതിൻ്റെ അപ്പുറം അള്ളാഹു നൽകുകയാണ്. മക്കളും മക്കളുടെ മക്കളുമൊക്കെ പ്രവാചക പരമ്പരയായി സ്വാലിഹീങ്ങളുടെ സദ്വൃത്തരുടെ നേതാക്കന്മാരായ ഒരു തലമുറയാണ് അള്ളാഹു അവർക്കൊക്കെ നൽകിയത്. തീർച്ചയായും ഇത് നമുക്ക് ഉള്ള ഗുണപാഠം. ഏതു പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിരാശരാവാതെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുകയും തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന് അള്ളാഹു നൽകിയ മക്കൾ സ്വാലിഹീങ്ങളായ അമ്പിയാക്കളെയാണ് അള്ളാഹു സന്താനങ്ങളായി നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ മാന്യമായി അദ്ദേഹം സൽക്കരിച്ചു എന്നുള്ളതും എല്ലാ നിലക്കും മാന്യതയുടെയും നല്ല ഗുണങ്ങളുടെയും ഉത്തമ ഉദാഹരണങ്ങളായി പ്രവാചകന്മാർ ലോകത്ത് നമുക്ക് മാതൃകയായി ജീവിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല മാതൃകയും വഴികാട്ടിയുമാണ്. അള്ളാഹു പ്രവാചകന്മാരുടെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ, അവരുടെ മില്ലത്തിൽ ജീവിതം നയിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു

0: നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം സൂറത്ത് ഹൂദ് 71-72 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. സുവിശേഷവുമായി മാലാഖമാർ ക്ലാസ്സെടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് ജംഷീർ സലാഹി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4 അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽഖാരിഅ റഅദ് അൽഖുർദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനെ ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ സൂറ അൽ അൻആം 31 മുതൽ അഉറാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. തൻസീലിൽ സൂറ അൻആം 31 മുതൽ സൂറ അഅ്റാഫ് 84 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അഷ്ഷുറൈം.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു ഫത്ഹ് 11-17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാക്കുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്തു ഫത്തഹ് 11 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത്
1: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 12 പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജൂസ് 12 പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദ്.
1: طالب العلم قم لا تنم فان الزمان
2: يا طالب العلم നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
3: وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق اذا رمت
2: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അന്നിസായിൽ നിന്നും 101 മുതൽ 122 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽസാമിൽ.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: أعوذ بالله من الشيطان الرجيم
3: ويقول الإنسان أإذا ما مت لسوف أخرج حيا

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മറിയമിലെ 66 മുതൽ 74 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ. ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 32 ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ പോകുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 31 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇനി 32 ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

ഇനിത്തഖൈതുൻ അവസാനത്തിൽ മണിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത്. ഇനിത്തഖൈതുൻ അതുവരെയാണ് തൽക്കാലം നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അപ്പോൾ അവിടെ നിർത്തുന്ന സമയത്ത്

0: كأحد من النساء إن اتقيتن.
1: ان شاء الله ആയത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക്
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം പ്രശസ്ത ഖുർആൻകാരി മിഷാരി റാഷിദ് അൽഫാസി.

0: സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ ബഹുമാന്യ കാര്യവും കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദ് അൽ കബീറിലെ ഇമാമുമായ മിഷാരി റാഷിദ് അൽഫാസി നമുക്ക് പകർന്നു നൽകിയത്.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലുഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സിൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാകാറുണ്ട്. സൂറത്തുൽ ഹശറിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് ഇന്ന് അത്തഹ്സിൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാഅല്ലാ സൂറത്തുൽ ഹശ്റിലെ 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم ഖാഫ്
4: തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ഭാഗമാണ് മഖ്റജ്.
5: ലാ യുഖാതിലൂനകും, യുഖാതിലൂനകും അല്ല, ലാ യുഖാതിലൂനകും ജമീഅ.
4: സാക്കിന മീമിന് ശേഷം ജീം ഇസ്ഹാർ.
5: ലാ യുഖാതിലൂനകും ജമീഅ. ജമീഅൻ ഇല്ല, ജമീഅൻ
4: തൻവീനു ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ ഓതിപ്പോകുന്ന സമയത്ത് ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഇങ്ങനെയൊന്നും ഓതരുത്.
5: ജമീഅൻ ഇല്ല, ജമീഅൻ ഇല്ല ഫീ ഖുറ, ഇല്ല ഫീ ഖുറ.
4: വഖഫ് ചെയ്യുമ്പോൾ ഖുറ എന്ന് പറഞ്ഞു നിർത്താം. എന്നാൽ കൂട്ടി ഓതുമ്പോൾ
5: ഖുറം മുഹസ്സന
4: ഇങ്ങനെ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തൻവീനു ശേഷം മീമു വന്നാൽ ഇത് ഗംബിഗുന്ന, അവിടെ മണിക്കണം.
5: ഖുറം മുഹസ്സന,
4: തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: ഇല്ല ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ. മുഹസ്സന, മുഹ
4: ഹ തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം സ്വാദ്.
5: മുഹസ്സന,
4: മുഹസ്സന അല്ല, മുഹസ്സന എന്നുമല്ല, മുഹസ്സ.
5: മുഹസ്സനതിൻ, മുഹസ്സനതിൻ ഔ,
4: തൻവീനു ശേഷം ഹംസ ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം, ഇസ്ഹാർ ചെയ്യണം.
5: മുഹസ്സനതിൻ ഔ, ഔ മിൻവ, ഔ മിൻവ.
4: നൂനു സാക്കിനേക്ക് ശേഷം വാ വന്നാൽ

0: ഇത് ഗാംഭീറുന്ന ഔ മിൻ വറായി ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വറായി ഇവിടെ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ് എന്ന് നമ്മൾ പഠിച്ചു. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ അവിടെ നീട്ടണം. പിന്നെയോ ജുദുർ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. ജുദുർ ജീമിന് ദൊമ്മ്, ദാലിന് ദൊമ്മ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. റായിന് കിസ്റാണ്, നിർത്തുമ്പോൾ ജുദുർ സുക്കൂൻ റായിന് നൽകിക്കൊണ്ട് ജുദുർ. തിരെ അറിയാത്ത ആളുകൾ മനസ്സിലാക്കുക, ജുദുർ എന്നൊന്നും പറയരുത്, ജുദുർ ജുദുർ. അപ്പോൾ ഇല്ലാ ഫീ ഖുറം മുഹസ്സനതിൻ ഔ മിൻ വറായി ജുദുർ ഇങ്ങനെ ഓതുക. ബഅസുഹും ബൈനഹും ശദീദ്, ബഅസുഹും ബഅസുഹും ബഅസുഹും അല്ല ബഅസുഹും ബൈനഹും എന്ന് ഓതരുത്, ബഅസുഹും ബഅസുഹും ബഅസുഹും ബൈനഹും. സാക്കിനായ മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി അവ്യക്തമാക്കി അവിടെ മണിക്കണം. ബഅസുഹും ബൈനഹും ബഅസുഹും ബൈനഹും ബൈനഹും ശദീദ് ശദീദ്. വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം, അവിടെ നിർത്തുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കണം. ഷദീദ് തഹ്സബുഹും തഹ്സബുഹും തഹ്സബുഹും അല്ല ഹാ സുക്കൂനാണ്. ഹാന് ഹാൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. തഹ്സബുഹും തഹ്സബുഹും ജമീഅ വഖഫ് ചെയ്യുമ്പോൾ തഹ്സബുഹും ജമീഅ. രണ്ട് ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടി നിർത്താം, കൂട്ടി ഓതുകയാണ് നല്ലത്. ജമീഊ തഹ്സബുഹും ജമീഊ വഖുലൂബുഹും. കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജമീഊ വഖുലൂബുഹും വഖുലൂബുഹും ശത്ത തഹ്സബുഹും ജമീഊ വഖുലൂബുഹും ശത്ത ഷത്ത. വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടി നിർത്താം. ذلك بأنهم ذلك ذلك لا ذلك ذلك بأنهم نون مشدغن بأنهم قوم قوم لا قاف قوم لا قوم لا തൻവീനു ശേഷം ലാമ വന്നാൽ ഇത് ഗാംബില ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. قوم لا قوم لا يعقلون لا يعقلون يعقلون الا യഅഖിലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഭാഗവുമാണ് മഖ്റജ്. ഖൗമുൽ ലാ യഅഖിലൂൻ. ഇനി അടുത്ത ആയത്ത് പതിനഞ്ചാമത്തെ ആയത്ത്. കമസലിൽ ലദീന മിൻ ഖബ്ലിഹിം കമസലി അല്ല കമസലി ഫ ഉച്ചാരണം പഠിക്കുക. കമസലി നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. കമസലി കമസലി അല്ല كَمَثَلِ الَّذِينَ الَّذِينَ الَّذِينَ أَلَّا الَّذِينَ مِنْ قَبْلِهِمْ مِنْ قَبْلِهِمْ أَلَّا مِنْ قَ نُونِنَ أَوَّكْتَ مَا كِمَنِكْنَمْ قَافُ سْوَرَبَارَتِ لُوچَّرِكْيَ أَنْدَ أَكْشَرَمَانُ غُنَّيُمْ أَدِنْدَ كُوْدَ وَنَّ دِنَالْ سْوَرَبَارَتِ لَاكَنْ شَدِّكُكَ مِنْ قَبْلِهِمْ قَبْ قَبْ بَائِنَ قَلْقَلَ جَيَنَمْ مِنْ قَبْلِهِمْ മിൻ ഖബ്ലിഹിം ഖരീബ മിൻ ഖബ്ലിഹിം ഖരീബ ദാഖു വബാല അംരിഹിം ദാഖു അല്ല ദാഖു വബാല അംരിഹിം അംരിഹിം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത് അംർ. അതുപോലെ വമ്രഅതുഹു ഇവിടെയൊക്കെ അധികം ആളുകളും മീമിന് പകരം ബ ആണ് ഉച്ചരിക്കുക. അംരിഹിം അംരിഹിം അല്ല വമ്രഅതുഹു വമ്രഅതുഹു അല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. അതുപോലെ ലിക്കുൻ ലിക്കുല്ലിംരിയും ഒക്കെ അവിടെയൊക്കെ സാക്കിന മീമിനെ ബ ആക്കിയിട്ട് മാറ്റും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ പറയേണ്ടത് എന്നല്ല അദാബ്. ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അദാബുൻ അലീം അദാബുൻ നലീം നലീം അല്ല നൂനല്ല ഹംസയാണ് അദാബുൻ അലീം. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഈ ഭാഗം ശ്രദ്ധിക്കുക. ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദുർ ബഅ്സുഹും ബൈനഹും ശദീദ് تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم سورة الحشر لا 14-15 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ. ഇന്ന് ശ്രോതാക്കൾ കേട്ടത് സൂറത്തുൽ ഹശ്റിലെ 14-15 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആറാഫിലെ 32 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുത്തലിബ് ബിൻ അങ്കോർ.
1: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
2: പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, ഖുർആൻ പാരായണം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം. പ്രിയ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 76-ാമത്തെ വചനമാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുള്ളത് ജംഷീർ സ്വലാഹിയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا إبراهيم أعرض عن هذا إنه قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 76-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അപ്പോൾ ആ ഒരു മകനെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിനൊരു പുത്രൻ ജനിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ആ മലക്കുകൾ അങ്ങോട്ട് വന്നിട്ടുള്ളത്. മനുഷ്യരൂപത്തിലാണ് അവർ വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ്, അള്ളാഹിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഔലിയാക്കളാണ്. അവരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരിൽ ഒരുവനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം പോലും മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകൾ സത്യത്തിൽ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള വിഷയം നമ്മൾ ആ ക്ലാസ് ചർച്ച ചെയ്ത സമയത്ത് അവിടെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ തീരുമാനം, അതിൽ ഒരു വിശ്വാസി പിന്നെ ഒരിക്കലും നിരാശനാകില്ല, അതിനെക്കുറിച്ച് ആശയറ്റവനാകില്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ അതിഥികളാണെന്ന് തരത്തിൽ അവരെ സൽക്കരിക്കുകയും പക്ഷേ ആ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇബ്രാഹിം നബി ആ മലക്കുകളുടെ വരവിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം മനസ്സിലാക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അതേ കാലത്തു ജീവിക്കുന്ന സദൂം നാട്ടിൽ ജീവിക്കുന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, ചരിത്രത്തിൽ നമുക്കറിയാം സ്വവർഗരതിയുടെ ആളുകളായ ആ ജനത അതിഭയാനകമായ ഗുരുതരമായ പാപമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്കും തൗഹീദിലേക്കും മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അവരെ താക്കീത് ചെയ്യുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവരെ ദാഅവത്ത് നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും അവർ യാതൊരു വിലയും കൽപ്പിക്കാതെ അവർ അവരുടെ ദുർനടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ നടപടിക്രമം, അള്ളാഹുവിൻ്റെ താക്കീതുകളെ ധിക്കരിക്കുന്ന ജനതയെ അള്ളാഹു ഒരു പരിധി കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുമെന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതക്കും സംഭവിച്ചത് അതേ പരിണിതിയാണ്. അപ്പോൾ ഈ മലക്കുകൾ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം സ്വവർഗരതി എന്ന അതിഗുരുതരമായ കുറ്റം ചെയ്യുന്ന അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്ത പരലോകബോധമില്ലാത്ത ആ ജനതയെ, അതിക്രമികളായ ജനതയെ നശിപ്പിക്കുക എന്ന ഒരു ദൗത്യം കൂടി ഇവർക്കുണ്ടെന്നറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ എതിർക്കുകയാണ്. ഇന്ന ഇബ്രാഹിം അൽ ഹലീമുൻ അവ്വാഹും മുനീബ്, 75-ാമത്തെ വചനം. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം, ല ഹലീം, അദ്ദേഹം ഹലീമാണ്, സഹനശീലനാണ്. അവ്വാഹുൻ, അതേപോലെ അങ്ങേയറ്റം പിന്നെ മുനീബ്, പശ്ചാത്തപിക്കുന്നവനും അതേപോലെ അനുകമ്പയുള്ളവനുമൊക്കെയാണ് ഇബ്രാഹിം നബി എന്നാണ് ഇബ്രാഹിം നബിയുടെ ഗുണമായി അള്ളാഹു പഠിപ്പിക്കുന്നത്. കാരണം ഹലീം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നല്ല സ്വഭാവവും ദു ഖുൽഖിൻ ഹസൻ, അതേപോലെ വസഅത്ത് സ്വദിരിൻ, ഹൃദയവിശാലതയും, അതേപോലെ ദേഷ്യം പിടിച്ചു നിർത്താനുള്ള കഴിവും, ലൈന്ദ ജഹ്ലിൽ ജാഹിലീൻ, അവിവേകളുടെ അടുക്കൽ വളരെ വിവേകത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നവനുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് ഇബ്രാഹിം നബിയെപ്പറ്റി പറയുന്നുണ്ട്, അള്ളാഹുവാണ് പറയുന്നത്. അതേപോലെ അദ്ദേഹം അള്ളാഹുവിലേക്ക് പിന്നെ കീഴൊതുങ്ങിയവൻ, അവ്വാഹ് എന്നനുസരിച്ച് മുത്തല്ലറൂൻ മുത്തല്ലാ ഫി ജമിയ ലോഖത്ത്, എപ്പോഴും അള്ളാഹുവിലേക്ക് വിനയാനുതനായി കീഴൊതുങ്ങുന്ന ഒരാളും കൂടിയാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ പിന്നെ അള്ളാഹുവിനെ അറിഞ്ഞ്, അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി മടങ്ങുന്ന ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുടനെ ഇബ്രാഹിം നബി തർക്കിക്കാണ്, എന്ത്, അവരെ നശിപ്പിക്കരുതേ, ആ ജനതയെ നശിപ്പിക്കരുതേ, അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും നമുക്ക് ഈ സമയത്ത് നമ്മൾ ഓർക്കണം. മക്കയിൽ അതിശക്തമായ ഉപദ്രവം, പീഡനം, മർദ്ദനങ്ങൾ, ബഹിഷ്കരണങ്ങൾ, ആരും സഹായത്തിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാൻ്റെ ബന്ധുക്കൾ ഉള്ള ത്വായിഫിലേക്ക് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു ചെല്ലുന്നൊരു രംഗണ്ട് ചരിത്രത്തിൽ. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ത്വായിഫിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾ മുഴുവനും അസ്ഥാനത്താകുന്ന മറുപടിയാണ് അവിടുന്ന് അദ്ദേഹത്തിനുണ്ടായത്. ഒരു സഹായവും ഒരു പിന്തുണയും കിട്ടിയില്ല എന്നു മാത്രമല്ല, അദ്ദേഹത്തെ അങ്ങേയറ്റം ആക്ഷേപിച്ച് ആട്ടി ഓടിക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഓടി ഓടി അവസാനം കയ്യിൽ കാലിൽ ചോര ഏറുകിട്ടി, കാലിൽ ചോര വാർന്നു ഒഴുകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുന്നുണ്ട്. അള്ളാഹുവേ, അള്ളാഹുവിൻ്റെ മലക്കുകൾ മുഹമ്മദ് നബിയോട്, ആ ജനതയെ പർവ്വതം അവരിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ നശിപ്പിക്കണോ എന്ന്, അവരെ ശിക്ഷിക്കാൻ ഇപ്പോൾ റസൂലുള്ളാഹ് എന്ന് സമ്മതം പറഞ്ഞ അവരെ ശിക്ഷിക്കും. പക്ഷേ ഹൃദയവിശാലതയുടെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താ, അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണം, അള്ളാഹുമ്മ ഗഫിർ ലഖൗമി. അവർ അറിവില്ലാത്ത ജനങ്ങളാണ്, അവരുടെ അടുത്ത തലമുറയിൽ നിന്നെങ്കിലും അള്ളാഹുവേ നിന്നെ മാത്രം ആരാധിക്കുന്നവരുണ്ടായാലോ. വളരെ പ്രതീക്ഷയോടുകൂടി വിട്ടുവീഴ്ച ചെയ്യുന്നൊരു നബിയെ നമുക്കത് കാണാൻ പറ്റും. ശിക്ഷിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മക്കാ വിജയ നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മാപ്പ് മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയും മാപ്പുമാണ്, അല്ലേ? ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. ഒരു സ്വഹാബി വരുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമാണ്, ഇന്ന് രക്തങ്ങൾ, രക്തച്ചൊരിച്ചിലിൻ്റെ ദിവസമായിരിക്കും. അതായത് മക്ക വിജയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ അങ്ങേയറ്റം ക്രൂരമായി അവരെ ഉപദ്രവിച്ച, മർദ്ദിച്ച ആളുകളൊക്കെ പരാജയപ്പെട്ടവരുടെ മുന്നിലേക്ക് വരുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ റസൂലുള്ളാഹ് തിരുത്തി, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്, ഇന്ന് മാപ്പ് കൊടുക്കുന്ന ദിവസമാണ്, അല്ലേ? അതാണ് പ്രവാചകന്മാരുടെ മനസ്സ്, അവരുടെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റിയും ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ആ ലൂത്ത് നബിയുടെ ജനതയെ എങ്ങനെയെങ്കിലും ഒന്ന് അവർ നന്നായി കിട്ടെങ്കിൽ, പശ്ചാത്തപിച്ചെങ്കിൽ, ഒരു ചാൻസെങ്കിലും കിട്ടിയെങ്കിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി വ്യക്തമായി ബോധ്യമുള്ളവരാണ് നബിമാർ. അതൊരിക്കലും ഒരു മനുഷ്യ ശരീരത്തിനും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വീണ്ടും വീണ്ടും അങ്ങേയറ്റം ഗുണകാംക്ഷയോടുകൂടി അവർ തൻ്റെ തങ്ങളുടെ ജനതകളോട് ഈ അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കുമൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെയാണ് ഈ ജനതയെ നശിപ്പിക്കരുതേ എന്ന് ഇബ്രാഹിം നബി തർക്കിച്ചു നോക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടിയാണ് യാ ഇബ്രാഹിം, അഴിൽ അൻഹാദ യാ ഇബ്രാഹീം, ഇബ്രാഹിം നബിയോട് പറയപ്പെടുകയാണ്, ഇബ്രാഹീമേ അഴിൽ അൻഹാദ, ഇതിൽ നിന്ന് നീ പിന്തിരിയുക. അൻഹാദ അൻഹാദൽ ജിദാൽ, ഈ തർക്കത്തിൽ നിന്ന്, ലൂത്ത് നബിയുടെ ജനതയെ ശിക്ഷിക്കരുതേ എന്ന ഈ തർക്കത്തിൽ നിന്ന് വെറുതെ തർക്കിക്കണ്ട, അതിൽ നിന്ന് പിന്മാറുക. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്, തീർച്ചയായും അത്, ആ വിഷയം എന്ന് പറഞ്ഞാൽ ഖദ് ജാഅ, തീർച്ചയായും അത് വന്നിട്ടുണ്ട്. അംറു റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ കൽപ്പന വന്നുകഴിഞ്ഞ വിഷയമാണത്. വ ഇന്നഹും ആത്തീഹിം അദാബുൻ ഗൈറു മർദൂദ്, തീർച്ചയായും അവർ, ഇന്നഹും തീർച്ചയായും അവർ, ആത്തീഹിം അവർക്ക് വന്നെത്തുക തന്നെ ചെയ്യും, അവർക്ക് വരിക തന്നെ ചെയ്യും. അദാബുൻ ശിക്ഷ, അള്ളാഹൻ്റെ ശിക്ഷ. ഗൈറു മർദൂദ്, റദ്ദാക്കപ്പെടാത്ത, തടുക്കാൻ പറ്റാത്ത. അതുകൊണ്ട് ഫലാ ഫായിദത്ത ഫീ ജിദാലിക് ഇബ്രാഹീം, താങ്കളുടെ ഈ തർക്കത്തിൽ ഒരു പ്രയോജനമില്ല, താങ്കൾ തർക്കിക്കേണ്ടതില്ല, താങ്കൾക്ക് ഈ വിഷയം നിർത്താം. കാരണം ഒരു പ്രവാചകൻ ലൂത്ത് നബി അലൈഹി സ്സലാം അങ്ങേയറ്റം താക്കീതു ചെയ്ത് സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ച് ജീവിത രീതി നന്നായി പ്രബോധനം ചെയ്തിട്ടും അതൊന്നും വകവെക്കാതെ, ഒരു പരിഗണനയും കൊടുക്കാതെ, തങ്ങൾ ജീവിക്കുന്ന തോന്നിയാസത്തിൽ നിന്ന് ഒരിക്കൽ പോലും പിന്തിരിയാൻ ശ്രമിക്കാതെ ഒരു ജനത അങ്ങനെ ജീവിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ, അവരെ പിടികൂടപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ആ ശിക്ഷ വരുമ്പോൾ ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്സലാം, അദ്ദേഹമേറെ സഹിക്കുന്നവൻ, സഹനശീലനും അങ്ങേയറ്റം മനുഷ്യരോട് അനുകമ്പയുള്ളവനും അതേപോലെ പശ്ചാത്താപമുള്ളവനുമൊക്കെയാണെന്നല്ല ഇബ്രാഹിം നബിക്ക് അംഗീകാരം കൊടുക്കുകയാണ്. കാരണം ഇബ്രാഹിം നബിൻ്റെ മനസ്സെന്താ, ഒരു മനുഷ്യന് ശിക്ഷിക്കപ്പെടരുത്. നബിമാരുടെയൊക്കെ മനസ്സങ്ങനെയാണ്, എല്ലാവർക്കും സ്വർഗം കിട്ടണം, എല്ലാവരും തങ്ങൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കണം, അതാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. എല്ലാ നബിമാരും, വിശ്വാസികളുടെ മനസ്സും അങ്ങനെയായിരിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ മനസ്സിലാക്കി നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ മകൻ്റെ വിഷയത്തിൽ, തിരമാല വെള്ളം പൊങ്ങി മോനെ കപ്പലിൽ കയറാതിരിക്കുമ്പോൾ നൂഹ് നബി അലൈഹി സ്സലാം പറയുന്നുണ്ട്, മോനെ കപ്പലിലേക്ക് കയറൂല മോൻ. പക്ഷേ അവിടെ നൂഹ് നബി അള്ളാഹുവേ എൻ്റെ മോൻ എൻ്റെ എന്ന് പറയുമ്പോൾ അല്ല പറയുന്നത്, നൂഹേ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവൻ. എന്നിട്ടല്ല പറഞ്ഞവൻ, ആ തുഖാത്തിബിനി ഫില്ലദീ നവലമു, അതിക്രമികളുടെ വിഷയം, ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്, അവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത്. പിന്നെ സംസാരിക്കാനെന്തില്ല ഓപ്ഷൻ, അതിൻ്റെ സമയം കഴിഞ്ഞുപോയി എന്ന് അവിടെ നൂഹ് നബി അലൈഹി സ്സലാമിന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ തീരുമാനം. അള്ളാഹു അങ്ങേയറ്റം അവസരം നൽകും, ചാൻസ് നൽകും, വീണ്ടും വീണ്ടും മനുഷ്യർക്ക് എത്രയോ സമയം റഹ്മാനായ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യർക്ക് വീണ്ടും വീണ്ടും നന്മയിലേക്ക് തിരിച്ചു വരാൻ എമ്പാടും അവസരം അള്ളാഹു നൽകുന്നുണ്ട് അല്ലേ. അള്ളാഹുൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടിമകൾ, നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് ആ സമയത്തു തന്നെ അള്ളാഹ് ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ആരെങ്കിലും വാക്കിണ്ടാകുമോ? പക്ഷേ അവരൊക്കെ വീണ്ടും ഇവിടെ ജീവിക്കുകയാണ്, വീണ്ടും അള്ളാഹൻ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊക്കെ വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങൾ അവരുടെ കൺമുമ്പിലേക്ക് വരികയാണ്. ഇതൊക്കെ ഈ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും പല പ്രകൃതിയിലുള്ള പാഠങ്ങളും സ്വന്തം ശരീരത്തിൽ തന്നെയുള്ള ഓർമ്മപ്പെടുത്തലും പരീക്ഷണങ്ങളും ഒക്കെ കടന്നു പോയതിന് ശേഷവും ഒരു മാറ്റവുമില്ലാത്ത തങ്ങളുടെ മറക്കട മുഷ്ടിയിൽ, ഈ പിടിഭാഷയിൽ, തങ്ങളുടെ ദേഹേച്ഛയിൽ അടിപ്പെട്ട് തങ്ങൾ വിചാരിച്ച വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന തോന്നിവാസികളായ ആളുകളെയാണ് അവസാനം അള്ളാഹ് ചെയ്യുന്നത്, അള്ളാഹു ശിക്ഷിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, ഇബ്രാഹിം താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇനി ഈ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല, കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ തീരുമാനം വന്നുകഴിഞ്ഞു. യാ ഇബ്രാഹീം, ഇബ്രാഹീമേ അഴിൽ അൻഹാദ, ഈ തർക്കനി നിർത്തുക, അതിൽ നിന്ന് പിന്തിരിഞ്ഞേക്ക്, വിട്ടുമാറി പോവുക. ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക്, അത് നിൻ്റെ റബ്ബിൻ്റെ വിധി, തീരുമാനം, കൽപ്പന വന്നുകഴിഞ്ഞ വിഷയമാണ്. വ ഇന്നഹും ആത്തീഹിം അദാബുൻ ഗൈറു മർദൂദ്, ഒരിക്കലും തടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മാറ്റി നിശ്ചയിക്കപ്പെടുന്ന, റദ്ദാക്കപ്പെടുന്ന ഒരു തീരുമാനമല്ലത്. അത് അള്ളാഹുവിൻ്റെ ഖണ്ഡിതമായ തീരുമാനം. വന്നു കഴിഞ്ഞു ശിക്ഷ അവർക്ക് വരും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ടു പാഠാണ് നമുക്ക് ഈ ആയത്തുകളിലൂടെ മനസ്സിലായത്. ഒന്ന്, നബിമാരുടെ മനസ്സ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ, ഭൂമിയിലെ എല്ലാ പ്രവാചകന്മാരെപ്പറ്റി അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ അവരുടെ മനസ്സ്, അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത, അവരൊരിക്കലും തങ്ങളുടെ മുന്നിലുള്ള ആളുകളെ ഒരു അവർ നരകത്തിൽ പോകണം, അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടണം ആഗ്രഹിച്ചവരല്ല. അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം കിട്ടണം, അവർക്ക് ഹിദായത്തു കിട്ടണം, സന്മാർഗം കിട്ടണമെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അതിയായി ആഗ്രഹിച്ചവരാണ് നബിമാർ. അത് അവർ ഉൾക്കൊള്ളാതെ ജീവിക്കുമ്പോൾ, ശിക്ഷ അവർക്ക് വന്നെത്തുമ്പോൾ പോലും അവരെ ശിക്ഷിക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് തേടുകയാണ് ഇബ്രാഹിം നബി ഇവിടെ ചെയ്യുന്നത്. പക്ഷേ അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ വരിക തന്നെ ചെയ്യും എന്ന് വളരെ ഗൗരവപൂർവ്വം ഈ പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശിക്ഷയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫിറൗന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെ സ്വാധീനവും സമ്പത്തും അധികാരവും ഒക്കെ ഭൂമിയിലുണ്ടായിട്ടും, പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നപ്പോൾ എന്തായി? ചെങ്കടലിൻ്റെ നടുവിലേക്ക് ഫിറൗനും സംഘവും നടന്ന് എത്തി. ആ ശിക്ഷ അവരെ ഒന്നാകെ പിടികൂടി. ഒന്നും അവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഖുർആൻ അവിടെയും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, സൂറത്തു ഹൂദിലെ 75-76 വചനങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുന്ന സാഹചര്യവും വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ പറ്റാത്ത അവസ്ഥയുമൊക്കെ ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ യഥാവിധി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, മറ്റുള്ള ആളുകൾക്ക് ഇത് കൈമാറാനുള്ള വഴികളിൽ നമ്മൾ ഏർപ്പെടുക. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നന്നായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാക്കല്ലാഹു ഖൈറാ. ഹൃദയവസന്തത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ നിന്നും 76-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജംഷീർ സ്വലാഹി.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം, മതപഠനത്തിനു വേണ്ടി

0: പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്.

0: ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം. കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിലെടുത്തതായി ഖുർആൻ ടലീഖിസ് അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പതിവ് പോലെ ഇന്നും നമ്മളിതാ ടെലീക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയത്തിന് വേണ്ടി ടെലീക്വിസ് ശ്രദ്ധിക്കാനായി, അതിൽ പങ്കെടുക്കാനായി ആഗ്രഹിക്കുന്ന, തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കെല്ലാവർക്കും അല്ലാഹു നന്മയിൽ നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ, ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യ കോളർ ആരാണ് എന്ന് കൂട്ടുകാരെ നമുക്ക് ചെവി കൊടുത്തു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫഹീമ ആഷർ.
1: ഫഹീമ ആഷർ, മോളുടെ സ്ഥലം എവിടെയാണ്? വീട് എവിടെയാണ്? മുട്ടിൽ വയനാട്. മാഷാല്ലാ, മോൾ എത്രാം ക്ലാസ്സിലാണ്
2: പഠിക്കുന്നത്?
1: യു കെ ജി ആവാനായി. മാഷാല്ലാ, ഒരു മാസം കൂടി കഴിഞ്ഞാൽ യു കെ ജി ആവും അല്ലേ? ആ മാഷാല്ലാ. മോള് ഖുർആനൊക്കെ പഠിക്കണ്ടോ? പിന്നെ പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ആ മാഷാല്ലാ. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാം ഏതാ? ഖുർആനാ. മാഷാല്ലാ. അപ്പോ മോള് മുമ്പ് റേഡിയോയിലേക്ക് വിളി, ഏതോ ടെലികിസ് ഇഷ്ടമാണോ? മാഷാല്ലാ. മുമ്പ് ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ആ മാഷാല്ലാ, നാല് പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ടല്ലേ. മാഷാല്ലാ, എന്നിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്? സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോ. മാഷാല്ലാ. അപ്പൊ മോള് നിരന്തരമായി വിളിച്ചോണ്ടിരിക്കാണ്, എല്ലാ പ്രാവശ്യം വിളിക്കും അല്ലേ? ആ അപ്പൊ മോൾക്ക് ഖുർആൻ നല്ല ഇഷ്ടാണ്, ടെലികിസ് നല്ല ഇഷ്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ മോൾക്ക് അപ്പൊ ചോദ്യങ്ങൾ എവിടുന്നാന്നൊക്കെ അറിയാം. എവിടുന്നാണ് ചോദിക്ക എന്ന് മോൾക്ക് അറിയാം അല്ലേ? ആ എന്നാ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ.
3: فيوم إذ لا يعذب عذابه أحد
2: ولا يوثق وثاقه

മഷാല്ലാ, മോളെ ഫോണൊന്ന് അടുപ്പിച്ച് വെച്ചാ നന്നായി ഒന്ന് ഒന്നുകൂടെ ഉച്ചത്തിൽ കേൾക്കാനാണ്. മോൾ അന്ന് ഉച്ചത്തിൽ ഓതുന്നുണ്ട്, എന്നടുത്ത് വെക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ മോള് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്, ഇനി രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുമെന്നാണ് എനിക്ക് തോന്നണത്. നേടോ ഇൻഷാല്ലാ. പിന്നെ ഖുർആൻ പഠിക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് തെറ്റൊന്നും കൂടാതെ പഠിക്കണം. ഓക്കെ. ആ ഓക്കെ. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കാതെ പോകും പിന്നെ പഠിക്കുമ്പോ. ഇപ്പൊ ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയത്തൻ എന്ന്, റബ്ബിക്കായ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. ഇപ്പൊ കുറെ തെറ്റുകൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോണതൊക്കെ നന്നായി പിന്നെ ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചു വേണം പഠിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി എത്രാമത്തെ ചോദ്യമാണ്? രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്.

0: عقابة.
1: لا بس أتعب أو أتعب في يوم ذي مكتبة يتيما ذا مقربة أو مسكينا ذا مقربة
0: മാഷാ അല്ലാ, മോളെ ഉത്തരം ശരിയാണ് കേട്ടോ, ഉത്തരം ശരിയാണ്. ഇനി മോളുടെ അവസാനത്തെ ചോദ്യം നന്നായി ശ്രദ്ധിച്ച് പറയണം. ഓക്കെ ഓക്കെ.

0: Caemos y sin nada, hay
1: അടുത്തായിട്ട്

0: Ya somos Hyrule
1: ഓക്കെ ഓക്കെ, ശരിയാണ്, ഉത്തരം ശരിയാണ്. ഇപ്പൊ ചോദ്യം എത്ര എണ്ണമായി?
0: മൂന്നെണ്ണം.
1: 3 എണ്ണം കഴിഞ്ഞു അല്ലേ? അപ്പൊ സമ്മാനം കിട്ടി. കിട്ടിയോ? ആ, കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോ മോൾക്ക് സന്തോഷമായോ? അപ്പൊ സന്തോഷമായ സ്ഥിതിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്കു ഒരു രണ്ടു പേര് പാട്ട് പാടി തരുമോ? ആ ഓക്കെ, എന്നാ
0: കുമ്മാന്റെ കാലടി പാടി ഞാൻ സ്വർഗം മോർത്തോളി.

0: സമ്മതിക്കുന്നു.
1: ഓക്കെ ഓക്കെ, മാഷാല്ല. മോളോ, എനിക്ക് നല്ല നല്ല ഇഷ്ടമായി കേട്ടോ ഉമ്മയെ പറ്റിയുള്ള പാട്ട്, നല്ല ഇഷ്ടമായി, എനിക്കും സന്തോഷമായി. ഓക്കെ, അപ്പം മോൾക്ക് പീസ് റേഡിയോ നൽകുന്ന സമ്മാനം ഇനിയും കിട്ടും ഇൻഷാല്ല. ഇപ്പം കൂട്ടുകാരോടും എല്ലാവരോടും പറയണം സമ്മാനം കിട്ടിയ കാര്യം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം.
1: വയനാട് മുട്ടിൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന എൽ കെ ജിയിൽ പഠിക്കുന്ന ഫഹീമ ഹാഷിർ എന്ന കൊച്ചു കൂട്ടുകാരിയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ടെലികിസിൽ പങ്കെടുത്തത്. പങ്കെടുത്ത് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായി എന്ന് മാത്രമല്ല, നമ്മുടെ ഉമ്മയെക്കുറിച്ച് നല്ല ഒരു പാട്ടും നമുക്ക് പാടിത്തന്ന് സന്തോഷകരമായ ഈ എപ്പിസോഡിൽ ആദ്യമായി നമ്മോടൊപ്പം സന്തോഷിപ്പിച്ച കൊച്ചു കൂട്ടുകാരിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം നന്നായി പഠിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ, അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലി കിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? അസ്ലം. അസ്ലമിന്റെ വീട് എവിടെയാണ്? കാടാമ്പുഴ. മാഷാല്ലാ, കാടാമ്പുഴയുള്ള അസ്ലം എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അഞ്ചിലാണ്. പീസ് റേഡിയോയിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഓക്കെ മാഷാല്ലാ. പിന്നെ റേഡിയോ കേൾക്കാറുണ്ടോ? എന്താണ് കേൾക്കാറുള്ളത്? ഹിഫ്ളുൽ ഖുർആൻ കേൾക്കാറുണ്ട്. വേറെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ടാവും അല്ലേ? ഈ മദ്രസ കേൾക്കാറുണ്ട്. ഓക്കെ മാഷാല്ല, അപ്പോൾ പ്രോഗ്രാമിലൊക്കെ കേൾക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഖുർആനൊക്കെ നല്ല ഇഷ്ടമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ സൂറത്തുൽ ആയില മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും മൂന്ന് ചോദ്യങ്ങളാണ് അസ്ലമിനോടുള്ളത്. ഓക്കെ, നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. ആ, ഒന്നാമത്തെ ചോദ്യം,

ഓക്കെ, മാഷാല്ലാ. സൂറത്തു തകാസുറിലെ ആയത്തുകളായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിന് അസ്ലം മോനെ നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞു. ഒന്ന് മോനെ ഫോണൊന്ന് അടുത്ത് വെച്ചേ. ഓക്കെ, അപ്പോൾ മോന് ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, ഓദ്യ സമയത്ത് ആദ്യം എന്തോ ഒന്ന് പോയല്ലോ എങ്ങോട്ടോ, അതേതായിരുന്നു? ഓദ്യ സമയത്ത് ആദ്യം ഓദ്യപ്പോൾ എന്തോ അങ്ങനെ തെറ്റാൻ വേണ്ടി തോന്നിയോ? അതെന്തായിരുന്നു അത്? അതേതായിരുന്നു ആയത്ത്? അനിൽ. അതെ, സുഹൃത്തിലാണ്. അല്ലേ? ആ, അപ്പൊ വലിയ സുഹൃത്തുക്കളൊക്കെ മോന് പഠിക്കുന്നുണ്ട്. മോന് ഹിഫ്ദ് പഠിക്കുന്നുണ്ടോ? ആ, എത്ര ജുസ് വരെ പഠിച്ചു? എത്ര? ആ, മാഷാല്ലാ. അപ്പൊ കൊറേ സുഹൃത്തുക്കൾ അറിയാം അല്ലേ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യ ഉത്തരാണ് ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. അസ്ലം മോൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അസ്ലം മോനോടുള്ള രണ്ടാമത്തെ ചോദ്യം

ഓക്കെ, ഉത്തരം ശരിയാണ് മോൻ. അസ്ലം മോൻ, ഉത്തരം ശരിയാണ്. ഇനി അവസാനത്തെ ചോദ്യം, ഇതിനു കൂടി ഉത്തരം പറഞ്ഞാൽ മോൻക്ക് സന്തോഷമാകുന്ന നല്ലൊരു സമ്മാനം പീസ് റെഡിയോ നൽകും ഇൻഷാ അല്ലാ. അപ്പോൾ മോന് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റെഡി അല്ലേ? ഓക്കെ.

0: ليتني قدمت لحياتي يوما إلى الله يعذب عذابه
1: ഓക്കേ, മാഷാ
0: أحد.
1: അല്ലാ മാഷാ അല്ലാ. അസ്ലമോൻ സ്കൂൾ ഓഫ് ഖുർആനിലൊക്കെ പഠിക്കുന്ന അസ്ലമോന് നന്നായി ഖുർആൻ പഠിക്കുന്നുണ്ട് അല്ലേ. ഓക്കേ, ഇപ്പൊ മോന് നല്ല ഉച്ചത്തിൽ ഓതി നന്നായി സ്ലോലോ ഓതി പഠിക്കണം കേട്ടോ. ഓക്കേ, അപ്പൊ നല്ല ഓത്താണ്, നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകി ഇപ്പൊ മോനിക്ക് പീസ് റേഡിയോ നൽകുന്ന നല്ലൊരു സമ്മാനം കിട്ടുന്നതാണ് ഇൻഷാ അല്ലാ. സന്തോഷായോ? ഓക്കേ, സന്തോഷായില്ലേ. മാഷാല്ല, ഇപ്പൊ സന്തോഷമായ കാര്യം പീസ് റേഡിയോയിലേക്ക് വിളിച്ചതും ടെലിവിഷൻ ഉത്തരം പറഞ്ഞതൊക്കെ കൂട്ടുകാരോടും എല്ലാവരോടും പറയണം കേട്ടോ. ഇൻഷാല്ല, ഇനിയും ടെലിവിഷനിലേക്ക് വിളിക്കുക. ഇതുപോലെയുള്ള ഖുർആൻ ക്വിസിലേക്കും അതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓക്കേ, ഇൻഷാല്ല. കാടാമ്പുഴയിൽ നിന്നും അസ്ലം എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരനായ കൂട്ടുകാരനാണ് നമ്മോടൊപ്പം ചേർന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് പീസ് റേഡിയോ നൽകുന്ന മനോഹരമായ സമ്മാനത്തിന് അർഹയായിരിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും കൊച്ചു കൂട്ടുകാരന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെല്ലാവരും വരും എപ്പിസോഡുകളിൽ ടെലികിസിൽ പങ്കെടുക്കാനായി നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാ, ഇന്നത്തെ അടുത്ത കോളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷബാഹ് സാലിം. മാഷാല്ല, ഷബാഹ് സാലിം എവിടുന്നാണ്? യു എസ് എന്നാണ്. മാഷാല്ല, യു എസ് എയിൽ നിന്നും ഷബാഹ് സാലിം വിളിക്കുന്നത്. ഷബാഹ് സാലിമിന്റെ ഇവിടെ
2: നാട്ടിലെവിടെയാണ്?
1: തൃശൂർ ചന്ദ്രാപിന്നി. ആ, ചന്ദ്രാപിന്നി അല്ലേ. ഓക്കെ, മോൻ എന്താ പഠിക്കണേ? എന്താണ് പഠിക്കുന്നത്? അവിടെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിലാണ്. എല്ലാരും അവിടെയാണ്? വീട്ടിലെ ഉമ്മയും വാപ്പയും എല്ലാരും അവിടെയാണോ? യു എസ് എയിലാണോ? ഓക്കെ. പീസ് ഖുർആൻ റേഡിയോയിലെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ടോ? ഏത് പ്രോഗ്രാമാണ് മോൻക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നും കേൾക്കുന്നത്? അന്നൂറ്. മാഷാല്ല, അപ്പോൾ ഖുർആന്റെ പഠനവും അർത്ഥമൊക്കെ പഠിക്കണ്ടാവും അല്ലേ. മാഷാല്ല. ഓക്കെ, ഇൻഷാല്ല. മോനിക്ക് ചോദിക്കേണ്ട ഭാഗങ്ങൾ എവിടുന്നാന്ന് അറിയാം? സൂറത്തുല്ലാല മുതൽ സൂറത്തുന്നാസ് വരെ. ഓക്കെ ഓക്കെ, എന്നാൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഷബാഹ്, ഫോൺ കുറച്ച് അടുത്ത് വെച്ച് ഉച്ചത്തിൽ പറയണം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, യതീമദ മഖറബ.
2: أو مسكين ذا متربة ثم كان من الذين آمنوا وعمل الصالحات فلهم أجر غير ممنون
1: ثم كان من الذين آمنوا وتواصوا بالصبر
2: وتواصوا بالصبر وتواصوا بالمرحمة
1: ما شاء الله. عليهم أوكي.
2: نار مؤصدة
1: أولئك أصحاب الميمنة. ഓക്കെ, മാഷാല്ല, ബാക്കി ഞാൻ ഓതിയതിൻ്റെ ബാക്കി മോൻ ഓതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമാണ്. അപ്പോൾ ഷബാഹ് മോൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് നന്നായി കേട്ട് ഉത്തരം പറയണം. ഓക്കെ ഓക്കെ, ഇൻഷാല്ല. രണ്ടാമത്തെ ചോദ്യം, ഫജഅലഹു ഗുസാ അൻ അഹ്വ
2: സനുഖരിഉക ഫലാ തൻസ ഇല്ലാ മാശാ അല്ലാഹ് إِنَّهُ يَعْلَمُ الْجَهْرَ وَمَا يَخْفَى وَلْيَسْتَرْقِ لِلْيُسْرَى فَذَكِّرْ إِنْ نَفَعَتِ الذِّكْرَى.
1: ഓക്കേ ഓക്കേ, ഷബാഹ് മോൻ ഉത്തരം ശരിയാണ്. ഷബാഹ് മോൻ ഉത്തരം ശരിയാണ്. അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമാണ്. ഇനി ഷബാഹ് മോനോടുള്ള അവസാനത്തെ ചോദ്യം കേൾക്കുന്നുണ്ടോ? ആ, കുറച്ച് ശബ്ദത്തിൽ ഒന്ന് ഫോണൊക്കെ അടുത്ത് വെച്ച് ഉഷാറായി പറയണം. ഓക്കെ, അലം യജിദ് കയതീമാ ഫആവ
2: വവജദക വഅം ഫഹദ അവജദക ആഇന ഫഅഗന ഫഅമ്മ യതീമ വല തഖർ ഫഅമ്മ സായില വല തൻഹർ
1: മാഷാല്ലാ മോനെ, സൂറത്തു ശർഹിലെ ആയത്തുകളാണ് ചോദിച്ചത്. ഇപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. പിന്നെ ഖുർആനൊക്കെ നന്നായി പഠിക്കണം. ഖുർആനെ ഷബാഹ് മോൻ, ഹലോ.
2: ഹലോ.
1: ഖുർആനൊക്കെ നന്നായി പഠിക്കണം, പിന്നെ തെറ്റുകൂടാതെ ശ്രദ്ധിച്ച് നന്നായി പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോ മൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞു. മോൻ എന്ന നാട്ടിന്ന് പോയത് അങ്ങോട്ട്? രണ്ടു മാസം മുമ്പ്. ഇനി എന്നാ തിരിച്ചു വരിക? രണ്ടു മാസം കഴിഞ്ഞാ ഇനി വരും അല്ലേ. ഓക്കെ. മോന് അവിടെ തന്നെയാണ് നിക്കാറുള്ളത്? പഠിക്കണ അവിടെ തന്നെയാണ്? ഓക്കെ ഓക്കെ. മാഷാല്ലാ. അപ്പോ മോനക്ക് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അപ്പൊ അതുകൊണ്ട് പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം ലഭിക്കുന്നതാണ്. പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളൊക്കെ മോന് കേൾക്കണം, കൂട്ടുകാരോടൊക്കെ കേൾക്കാൻ പറയണം. ഓക്കെ. ഇൻഷാല്ലാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യു എസിൽ നിന്നും സബാഹ് സാലിം എന്ന 5-ാം ക്ലാസ്സുകാരനാണ് നമ്മോടൊപ്പം ടെലികിസിൽ ചേർന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനത്തിനർഹനായിരിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ, പീസ് റേഡിയോ ടെലികിസിലേക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമ്മളെല്ലാവരും വിളിച്ച് ഉത്തരം പറഞ്ഞ് സമ്മാനം നേടണം. ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും അതിന് കഴിയും. ഇന്നത്തെ അവസാനത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: ആരാണ് വിളിക്കുന്നത്?
0: തൻഹ.
1: തൻഹ. തൻഹ മോൾ എവിടുന്നാ വിളിക്കുന്നേ?
0: അലനല്ലൂർ.
1: അലനല്ലൂർ. മാഷാല്ലാ. തൻഹ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
0: മൂന്നാം ക്ലാസ്സിലാണ്.
1: ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
0: അല്ല, മൂന്നാം പ്രാവശ്യം.
1: മൂന്നാമത്തെ പ്രാവശ്യം. അപ്പൊ മുമ്പ് സമ്മാനം കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ കിട്ടിയ സന്തോഷത്തിന് ഇനിയും കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ട്. ഓക്കെ. ടെലികിസ് കേൾക്കാറുണ്ടോ? വേറെ ഏത് പ്രോഗ്രാമാ കേൾക്കാറുള്ളത്? പൂമരത്തണലിൽ. പിന്നെ കഴിഞ്ഞ സമ്മാനം കിട്ടിയ സമയത്ത് കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നോ? ഓക്കെ. അപ്പൊ അവരൊക്കെ എന്താണ് പറഞ്ഞത്? മാഷാല്ലാന്ന് പറഞ്ഞല്ലേ. അപ്പൊ മോൾക്ക് സന്തോഷമായി. ഇനിയും സമ്മാനം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാല്ലാ കിട്ടും അല്ലേ. ഓക്കെ. എന്നാ ഒന്നാമത്തെ ചോദ്യം.

0: الصائم فلا تقهر، وأما السائل فلا تنهر، وأما بنعمة ربك فحدث.
1: ما شاء الله منهمول ഉത്തരം ശരിയാണ്. മോളുടെ ഒത്ത് നല്ല രസമുണ്ട് കേൾക്കാൻ. നല്ല നീട്ടി മണിച്ച് നല്ല നല്ല ഒത്താണ് കേട്ടോ.
0: ഇപ്പൊ
1: മോള് നന്നായി ഖുർആൻ പഠിക്കുന്നുണ്ട് അല്ലേ? എവിടുന്ന പഠിക്കുന്നേ? അടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഖുർആൻ ഹിഫ്ള് ഏതുവരെയൊക്കെ പഠിച്ചിട്ടുണ്ട്? നാസിയാത്ത് വരെ പഠിച്ചിട്ടുണ്ട്. മാഷാല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷാല്ല, ഫുള്ള് പഠിക്കണം കേട്ടോ. മോൾക്ക് നന്നായി ഓതാൻ അറിയും. ഓത്തൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇൻഷാല്ല, രണ്ടാമത്തെ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. ലസ്ത അലൈഹിം ബിമുസൈത്വിർ. നല്ല ഓത്താണ് മനു മോളുടെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മോളോ, മനു മോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു
0: കേട്ടോ ഓത്ത്.
1: പിന്നെ ഇനി അവസാനത്തെ ചോദ്യം, സമ്മാനം കിട്ടാനുള്ള ചോദ്യം. ഞാൻ ചോദിച്ചെന്തായാലും മനുഹമോൾ ഉത്തരം പറയുന്നു എനിക്കറിയാം. കിട്ടുമല്ലേ? ഓക്കെ, ചോദിക്കട്ടെ.

0: سمعتوا حاها ونفس وما سواها فألهمها
1: ഓക്കെ ഓക്കെ, മൻഹമോൾ മൻഹമോൾ മൻഹമോളെ സന്തോഷമായി. മോളുടെ ഓത്തിൽ വൽ അർദി വമാ തുഹാഹാ, ഹാവും ഹാ ഒക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ തന്നെ നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പം മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മൻഹമോൾക്ക് വീണ്ടും സന്തോഷമായി, സമ്മാനം ലഭിക്കും ഇൻഷാല്ലാ. പക്ഷെ സന്തോഷിച്ച വകയിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് തിരിച്ച് സന്തോഷിക്കാൻ മോൾ ഒന്നുകൂടി തരണം. ഇപ്പോൾ ഖുറാനൊക്കെ നന്നായി ഓതി തന്നു, അതിൽ സന്തോഷമായി. ഇനി പാട്ടോ കഥയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ മോൾ. മോൾക്ക് ഇഷ്ടമല്ലത് കേട്ടോ.

0: سبحان ارحم الهي اجر الصلاه واغفر ذنوبي يا رحمن ارحم الهي اجر الصلاه واغفر ذنوبي يا رحمن.
1: اوكي تنهمول തെൻഹമോൾ, സന്തോഷമായി എടി. നല്ല നല്ല പാട്ട്, എനിക്ക് നല്ല സന്തോഷമായി. മോൾക്ക് നന്നായി പഠിക്കാനും പാട്ട് പാടാനും ഒക്കത്തിനും അള്ളാഹു ഇനിയും നന്നായി കഴിവ് നൽകട്ടെ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽഖലഫ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8-9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട്, ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ, അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഹ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അള്ളാഹ്, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല, ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിന് ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാരായണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ, സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമല്ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിൽ. അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുൻദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ, സീനിൽ തൻവീന് ശേഷം ഷീൻ, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ, ഈ രൂപത്തിൽ. ഇനി ശദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ
ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും, അന്ന നൂന് ശദ് വന്നു, മണിക്കണം. അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന. റായിൽ തൻവീൻ ശേഷം ഹ, ഇളഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇളഹാർ ചെയ്യണം. അപ്പോൾ അന്ന ലഹും അജ്റൻ ഹസന. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാൽ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബസൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല. ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.

0: മാഷാഅല്ലാ. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം, പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. പ്രശസ്ത കാര്യ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് നിർവഹിക്കുന്ന ഖുർആൻ പാരായണം.

0: മാഷ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പ്രിയ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ, പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 90.
1: Peace Quran Radio-il aduthathayi Tafsir Amani. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും.
2: വചനം 55. മിന്ദൂനിഹി, അവനു പുറമെ. ഫക്കീദൂനി, അതിനാൽ നിങ്ങൾ എന്നോട് തന്ത്രം പ്രയോഗിക്കുക. ജമീഅൻ, എല്ലാവരും. സുമ്മ, പിന്നീട്. ലാ തുൻദിറൂനി, എനിക്ക് നിങ്ങൾ താമസം നൽകേണ്ട.

0: അതെ, അവന് പുറമെ അഥവാ അവനോട് പങ്കുചേർക്കുന്നതിൽ നിന്ന്. അതിനാൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക, പിന്നെ നിങ്ങൾ എനിക്ക് താമസം നൽകേണ്ട.
1: വചനം 56. ഇന്നി തവക്കൽതു, നിശ്ചയമായും ഞാൻ ഭരമേൽപ്പിച്ചു. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. റബ്ബീ, എൻ്റെ റബ്ബായ. വറബ്ബിക്കും, നിങ്ങളുടെ റബ്ബുമായ. മാമിൻ ദാബ്ബത്തിൻ, ഒരു ജന്തുവും ഇല്ല. ഇല്ലാഹുവ, അവനായിട്ടല്ലാതെ. ആഹിദുൻ, പിടിക്കുന്നവൻ. ബിനാസുയത്തിഹാ, അതിൻ്റെ നെറുകയെ. ഇന്ന റബ്ബീ, നിശ്ചയമായും എൻ്റെ റബ്ബ്. അലാ സിറാത്തിൻ, പാതയിലാണ്. മുസ്തഖീമിൻ, ചൊവ്വായ.

0: എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അള്ളാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു ജീവജന്തുവും തന്നെ അവൻ അതിന്റെ നെറുകയെ പിടിക്കുന്ന അഥവാ അതിനെ അടക്കി ഭരിക്കുന്നവൻ ആയല്ലാതെയില്ല. നിശ്ചയമായും എന്റെ റബ്ബ് നേരെയുള്ള ചൊവ്വായ പാതയിലാണ്.
1: വചനം 57. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ തിരിഞ്ഞുകളയുന്ന പക്ഷം, ഫഖദ് അബ്ലഗ്തുക്കും, എന്നാൽ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞു. മാ, യാതൊന്ന്. ഉർസിൽതു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ബിഹി, അതുമായി. ഇലൈക്കും, നിങ്ങളിലേക്ക്. വയസ്തഖലിഫു, പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. റബ്ബി, എന്റെ റബ്ബ്. കൗമൻ, ഒരു ജനതയെ. വൈറക്കും, നിങ്ങളല്ലാത്ത. വലാ തദുറൂനഹു, അവന് നിങ്ങൾ ഉപദ്രവം ചെയ്യുകയുമില്ല. ഷെയ്അൻ, യാതൊന്നും. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. അലാ കുല്ലി ഷെയ്ഇൻ, എല്ലാ വസ്തുവിന്റെ മേലും. ഹഫീദ്, മേൽനോട്ടം നടത്തുന്നവനാണ്.

0: എന്നെ നിങ്ങൾ തിരിഞ്ഞുകളയുകയാണെങ്കിൽ എന്നെ നിങ്ങളിലേക്ക് യാതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഇതാ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. എന്റെ റബ്ബ് നിങ്ങളല്ലാതെ ഒരു ജനതയെ നിങ്ങൾക്ക് പകരം പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും. അവന് നിങ്ങൾ യാതൊന്നും തന്നെ ഉപദ്രവം ചെയ്യുകയുമില്ല. നിശ്ചയമായും എന്റെ റബ്ബ് എല്ലാ വസ്തുവിന്റെയും മേൽനോട്ടം ചെയ്ത് കാത്തുപോരുന്നവനാകുന്നു.
1: ഹൂദ് നബി അലൈഹിസലാം ആ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണമാണ് ആദ്യം അള്ളാഹു ഉദ്ധരിച്ചത്. പിന്നീട് അതിനെ തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞ മറുപടികളും ഉദ്ധരിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് മതിയായ തെളിവൊന്നും നൽകിയിട്ടില്ല. നിന്റെ വാക്കിനെ ആസ്പദമാക്കി ഞങ്ങളുടെ ദൈവങ്ങളെ കൈവടിയുവാൻ ഞങ്ങൾ തയ്യാറില്ല. നീ പറയുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞത് അവരുടെ നിഷേധത്തിൽ നിന്നുത്ഭവിച്ച ധിക്കാര നിമിത്തമാണെന്ന് വ്യക്തമാണ്. ഇതിനെല്ലാം മകുടം ചാർത്തുമാറ് അന്ധവിശ്വാസത്തിന്റെ അടിത്തട്ടിൽ നിന്നുത്ഭവിച്ച ഒരു ആരോപണവും. ഞങ്ങളുടെ ചില ദൈവങ്ങളിൽ നിന്ന് നിനക്കെന്തോ ആപത്ത് ബാധിച്ചിട്ടുണ്ട് എന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അതല്ലാതെ നീ ഇങ്ങനെ പിച്ചുംപേയും പറയുവാൻ കാരണമില്ല. ഒരു വശത്തിലൂടെ ഇതൊരു ആരോപണമാണെങ്കിൽ മറ്റൊരു വശത്തിലൂടെ ഒരു ഭീഷണി കൂടിയാണ്. വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരുടെ അന്ധവിശ്വാസവും മതിപ്പും എത്രമേൽ ഭയങ്കരമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആയത് ഗോത്രത്തിൽ മാത്രമുള്ള ഒരു വിഡ്ഢിത്തമല്ല ഇത്. വിഗ്രഹങ്ങൾ, ദേവീദേവന്മാർ, ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആയ മഹാത്മാക്കൾ, സ്വയം ദിവ്യന്മാരായി അഭിനയിക്കുന്ന മനുഷ്യപിശാചുക്കൾ എന്നുവേണ്ട, അള്ളാഹുവല്ലാത്ത ഏത് വസ്തുവേയും ആരാധ്യ വസ്തുക്കളായി അംഗീകരിച്ചു വരുന്ന എല്ലാവരിലും കാണപ്പെടാറുള്ള ഒരു വിഡ്ഢിത്തമത്രേ ഇത്. അതായത് അവയെ വകവെക്കാതെ വല്ലതും ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് അവയുടെ ശാപകോപങ്ങൾ ബാധിച്ചേക്കുമെന്നും അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കുമെന്നുമുള്ള ധാരണ. ആദ്യ ജനത പറഞ്ഞതുപോലെ സന്ദർഭം കാണുമ്പോൾ അവർ അത് തുറന്നു തന്നെ പറയുകയും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹുവിനെ വകവെക്കാതെ തോന്നിയ വാസങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവർക്ക് അതുമൂലം വല്ല ആപത്തും സംഭവിച്ചേക്കാമെന്ന ധാരണ അങ്ങനെയുള്ളവരിൽ വളരെ ദുർലഭമായി കാണപ്പെടുകയുള്ളു താനും. ഹൂദ് നബി അലൈഹിസലാം അവർക്ക് നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: നിങ്ങൾ എന്തുതന്നെ ആരോപിച്ചാലും ശരി, അള്ളാഹു അല്ലാതെയുള്ള നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളും ഞാനുമായി ഒരു ബന്ധവുമില്ല. അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവായവനാണെന്ന് ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. യാതൊരു നീക്കത്തൂക്കവും ഈ വിഷയത്തിൽ എനിക്ക് ചെയ്യാനില്ലെന്നും നിങ്ങളുമായി ഒരു ഒത്തുതീർപ്പിന് ഞാൻ സന്നദ്ധനല്ലെന്നും നിങ്ങളും ഉറപ്പിച്ചുകൊള്ളുക. ഇക്കാരണത്താൽ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളുമെല്ലാം ചേർന്ന് എനിക്കെതിരിൽ എന്ത് കൂടതന്ത്രങ്ങൾ നടത്തിയാലും വിരോധമില്ല. ഒരു വിട്ടുവീഴ്ചയും നൽകാതെ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്തുകൊള്ളുക. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിങ്കൽ അർപ്പിച്ചിരിക്കുകയാണ്. അവൻ എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും രക്ഷിതാവും നേതാവുമാണ്. നിങ്ങളും ഞാനും അടക്കം എല്ലാ ജീവികളുടെയും ഭരണ കൈകാര്യങ്ങൾ നടത്തുന്നവരുമാണ്. നേർക്കുനേരെ നീതിയുക്തമായ രീതിയിലേ അവൻ എല്ലാ കാര്യവും നടത്തുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര കടുത്ത പരിപാടി ആസൂത്രണം ചെയ്താലും എനിക്കതിൽ ഒട്ടും ഭയമില്ല. ഇനിയും നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും വിലവെക്കാതെ നിങ്ങളുടെ ശിർക്ക് മതത്തിൽ തന്നെ ശടിച്ചു നിൽക്കുവാനാണ് ഭാവമെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: നിങ്ങളിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിതാ നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുമാറുള്ള വല്ല ശിക്ഷയും അവൻ നിങ്ങൾക്ക് ബാധിപ്പിച്ചേക്കും. നിങ്ങളുടെ സ്ഥാനത്ത് പുതിയ തലമുറകളെ അവൻ ഏർപ്പെടുത്തുകയും ചെയ്തേക്കും. മറിച്ച് നിങ്ങൾ മൂലം അവന് ഒരു ദോഷവും ഭവിക്കുവാൻ പോകുന്നില്ല. നാസിയ എന്ന വാക്ക് തലയുടെ മുൻഭാഗം അഥവാ നെറുക് എന്ന അർത്ഥത്തിലും ആ ഭാഗത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഒരാൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിനും ചൊൽപ്പടിക്കും വിധേയനാകുമ്പോൾ അവൻ അവൻ്റെ നെറുക് പിടിച്ചിരിക്കുകയാണെന്നും അവൻ്റെ നെറുക് അവൻ്റെ കയ്യിലാണെന്നും അറബി ഭാഷയിൽ പറയപ്പെടാറുണ്ട്. ഇതനുസരിച്ചാണ് 56 വചനത്തിൽ എല്ലാ ജീവികളുടെയും നെറുക് പിടിച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൂദ് അലൈഹിസലാം അവസാനമായി അവരെ പൊതുശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തുവല്ലോ. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു:
2: വചനം 58. വലമ്മാ ജാഅ, വന്നപ്പോൾ, അമ്രുന, നമ്മുടെ കൽപ്പന, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഹൂദൻ, ഹൂദിനെ, വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും, മഅഹു, അദ്ദേഹത്തോടൊപ്പം, ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്, മിന്നാ, നമ്മിൽ നിന്നുള്ള, വനജ്ജൈനാഹും, അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു, മിൻ അദാബിൻ, ഒരു ശിക്ഷയിൽ നിന്ന്, ഗലീദ്, കടുത്തതായ.

0: നമ്മുടെ കൽപ്പന വന്നപ്പോഴാകട്ടെ ഹൂദിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷിച്ചു. അതികഠിനമായ ഒരു ശിക്ഷയിൽ നിന്ന് അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു.
1: ആദ്യ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ ഏഴ് രാവും എട്ടു പകലും തുടർച്ചയായി അടിച്ചു വീശിക്കൊണ്ടിരുന്ന അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റായിരുന്നു. അതിൽ അവർ ഒന്നടങ്കം കടപുഴകി മറിഞ്ഞു വീണ ഈന്തത്തടി മരങ്ങളെപ്പോലെ ചത്തു വീണൊടുങ്ങി. സൂറത്തുൽ ഖമർ 19:20, അൽ ഹാഖ 6:7.
2: വചനം 59. വതിൽക അത് ആദുൻ ആദ് ജഹദു, അവർ നിഷേധിച്ചു ബി ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ, വഅസൗ അവർ അനുസരണക്കേടും കാണിച്ചു, റുസുലഹു അവൻ്റെ റസൂലുകളോട്, വത്തബഉ അവർ പിൻപറ്റുകയും ചെയ്തു, അമ്ര കൽപ്പനയെ, കുല്ലി ജബ്ബാരിൻ എല്ലാ സേച്ഛാധികാരിയുടെയും, അനീദ് ദുർവാശിക്കാരായ.

0: അതെത്രേ ആദ് ഗോത്രം! അവർ തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, അവന്റെ റസൂലുകളോട് അവർ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. ദുർവാശിക്കാരായ എല്ലാ സ്വേച്ഛാധികാരികളുടെയും കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു.
1: അതാണവർക്ക് പറ്റിയ നാശത്തിനൊക്കെ ഹേതു. അതിന്റെ ഫലമോ?
2: വചനം 60. ഉത്ബിഉ, അവർ അനുഗമിക്കപ്പെട്ടു. ഫി ഹാദിഹി ദുനിയാ, ഈ ഇഹലോകത്തിൽ. ലഅനതൻ, ശാപം. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലും. അലാ, അറിയുക. ഇന്ന ആദൻ, നിശ്ചയമായും ആദ്. കഫറു, അവർ നന്ദി കേട് ചെയ്തു. റബ്ബഹും, അവരുടെ റബ്ബിനോട്. അലാ, അറിയുക. ബുഉദൻ, വിദൂരത. ലിആദിൻ, ആദിന്. ഖൗമി ഹൂദ്, ഹൂദിന്റെ ജനതയായ.

0: ഈ ഇഹത്തിൽ വമ്പിച്ച ഒരു ശാപത്താൽ അവർ അനുഗമിക്കപ്പെട്ടു, ഖിയാമത്ത് നാളിലും അനുഗമിക്കപ്പെട്ടു. അല്ല, അറിയുക, നിശ്ചയമായും ആദ് ഗോത്രം തങ്ങളുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു. അല്ല, അറിയുക, ഹൂദിന്റെ ജനതയായ ആദ് ഗോത്രത്തിന് വിദൂരത, കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ വിദൂരം.
1: വിഭാഗം ആറ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിയുടെയും അദ്ദേഹത്തിന്റെ ജനതയായ സമൂദ് ഗോത്രത്തിന്റെയും ചരിത്രമാണ് ഈ വിഭാഗത്തിലുള്ളത്. അഹ്റാഫ്, ഷുഅറാ, നംല്, ഹമർ എന്നീ സൂറത്തുകളിലും മറ്റും ഈ ചരിത്രം വിവരിക്കപ്പെട്ടിരിക്കുന്നു. സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലമായിരുന്ന അൽ ഹിജറിനെ സംബന്ധിച്ച ഒരു വിവരണം ഷുഅറായിൽ കാണാവുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് ഹൂദ് 55 മുതൽ 60 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിയിൽ സൂറത്തുൽ മാഊന്റെ വിശദീകരണമാണ് നമ്മൾ പഠിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, സ്നേഹിതന്മാരെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ തഫ്സീറു സഅദി നൽകിയ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മലയാള വിവർത്തനം പഠിച്ചുകൊണ്ടിരിക്കുന്ന തഫ്സീറു സഅദി ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ബഹുമാന്യ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീറു സഅദിക്ക് നൽകിയ മലയാള വിവർത്തനവും വ്യാഖ്യാനവുമാണ് ഈ വിഷയത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 107-ാം അധ്യായം സൂറത്തു അൽ മാഊൻ എന്ന അധ്യായമാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 7 വചനങ്ങളാണ് മുഴുവനായും ഈ സൂറത്തിലുള്ളത്. ആദ്യമായി ഈ സൂറത്തിൻ്റെ പാരായണം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പാരായണം കേൾക്കുന്ന സമയത്ത് ആ പാരായണത്തിൽ ശ്രദ്ധയൂന്നുകയും അതേപ്രകാരം അത് പാരായണം ചെയ്യാൻ നമ്മളും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 107-ാം അധ്യായം സൂറത്തുൽ മാഊൻ, അതിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സൂറത്തിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ സൂറത്തിൻ്റെ ആയത്തുകളുടെ പദാനുപദ അർത്ഥം, ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിപ്രകാരം നമുക്ക് കേൾക്കാം. അറഅയ്ത, നീ കണ്ടുവോ, അല്ലദി യുഖസ്സിബു, വ്യാജമാക്കുന്നവനെ, ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ, ഫസാലിക്കല്ലദി, യാതൊരുവനത്രേ അത്, യദുഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന, അൽ യതീമ, അനാഥക്കുട്ടിയെ, വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല, അലാ തുആമി, ഭക്ഷണത്തിൻ്റെ മേൽ, അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ, ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം, ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കത്രേ, അല്ലദീന, അതായത് യാതൊരുവൻ, ഹും, അല്ലദീന, അതായത് യാതൊരുവർ, ഹും, അവർ, അൻ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്, സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്, അല്ലദീന, അതായത് യാതൊരുവർ, ഹും യുറാഊൻ, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു, വയം നഊന, അവർ മുടക്കുകയും ചെയ്യും, അൽ മാഊൻ, പരോപകാര വസ്തുവേ, അഥവാ ചെറുകിട വസ്തുക്കളെ. വിശുദ്ധ ഖുർആന്റെ 107-ാം അധ്യായം സൂറത്തുൽ മാഊനിലെ ആയത്തുകളുടെ വാക്കർത്ഥമാണ്, പദാനുപദ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അർത്ഥം മനസ്സിലാക്കി എഴുതി പഠിക്കണമെന്നുള്ളവർ അത് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കാം.
1: മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ? അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ അത്. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ. നമസ്കാരക്കാർക്കാകുന്നു നാശം. തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ, പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ.
0: സൂറത്തുൽ മാഊൻ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥം നമുക്ക് കേട്ട് കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ അതിൻ്റെ തഫ്സീർ തഫ്സീറുസ്സഅദി ഈ സൂറത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനവും അതിൻ്റെ വിശദീകരണവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷയാണ്, അതിൻ്റെ വിവർത്തനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ് ഇതിൻ്റെ പരിഭാഷ മലയാളത്തിലേക്ക് നിർവഹിച്ചിരിക്കുന്നത്. നേർപഥം വാരികയിൽ ഓരോ ആഴ്ചയും തഫ്സീറുസ്സഅദി വിശദീകരണം നാം കണ്ടുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
2: അള്ളാഹുവിനോടും അവൻ്റെ അടിമകളോടും നിർവഹിക്കേണ്ട ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നവരെ ആക്ഷേപിക്കുന്നതാണ് ഈ വചനങ്ങൾ. പ്രതിഫല നടപടിയെ വ്യാജമാക്കുന്നവനാരെന്ന് നീ കണ്ടുവോ? അതായത് ഉയർത്തെഴുന്നേൽപ്പിനെയും പരലോകത്തുള്ള പ്രതിഫലത്തെയും കളവാക്കുന്നവർ. അപ്പോൾ അവർ പ്രവാചകന്മാർ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുന്നില്ല. അനാഥകളെ തള്ളിക്കളയുന്നവനത്രേ അവൻ. ശിക്ഷ ഭയപ്പെടുകയോ പ്രതിഫലം ആഗ്രഹിക്കുകയോ ചെയ്യാത്തതിനാൽ ഹൃദയകാഠിന്യം മൂലം കരുണയില്ലാതെ പരുഷമായും കഠിനമായും അനാഥയെ തള്ളിക്കളയുന്നു. അഗതികൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ നമസ്കാരക്കാർക്ക് നാശം. അവർ നമസ്കാരം നിലനിർത്തുന്നതിൽ നിർബന്ധം കാണിക്കുന്നവരാണെങ്കിലും അവരുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരാണ്. നമസ്കാരം പാഴാക്കുന്നവരും സമയനിഷ്ഠ പാലിക്കാത്തവരും നമസ്കാരം സ്വീകരിക്കപ്പെടാൻ നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരുമാകുന്നു അവർ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാതിരിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ കൽപ്പനകളിൽ ഏറെ പ്രാധാന്യമുള്ളതും പുണ്യം നിറഞ്ഞതുമായ നമസ്കാരം അവർ പാഴാക്കിയത്. ഇത്തരം അശ്രദ്ധ ആക്ഷേപത്തിനും ശിക്ഷയ്ക്കും അർഹമായതു തന്നെയാണ്. എന്നാൽ നമസ്കാരത്തിലുള്ള മറവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. അതിനാൽ തന്നെയാണ് ഈ വിഭാഗത്തെ ലോകമാന്യതയും ഹൃദയ കാഠിന്യവും കരുണയില്ലായ്മയും കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും പരോപകാര വസ്തുക്കളെ തടയുന്നവരുമാണവർ. ദാനമായോ വായ്പയായോ നൽകുന്നത് മൂലം പ്രയാസം നേരിടാത്ത വസ്തുക്കൾ പോലും നൽകാത്തവർ. സാധാരണഗതിയിൽ നൽകാറുള്ള മഴു, തൊട്ടി, പാത്രം മുതലായവ പോലും തടയുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനേക്കാൾ വലുത് അവർ നൽകുക? പൊതുവിൽ ഈ അധ്യായം പാവപ്പെട്ടവനും അനാഥനും ഭക്ഷണം നൽകാനും മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിക്കാനും നമസ്കാരം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നിർവഹിക്കാനും അതിലും മറ്റെല്ലാ പ്രവൃത്തികളിലും ആത്മാർത്ഥത കാണിക്കാനുമുള്ള പ്രേരണയാണ്. എല്ലാ നന്മകൾക്കുമുള്ള പ്രചോദനം ഇതിലുണ്ട്. പുസ്തകം, തൊട്ടി, പാത്രം തുടങ്ങിയ നിസ്സാര വസ്തുക്കൾ പോലും ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് ചെയ്യാത്തവനെ അല്ലാഹു ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവാണ് നന്നായി അറിയുന്നവൻ.
0: തഫ്സീറു സഅദിയിൽ സൂറത്തുൽ മാഊൻ എന്ന അധ്യായത്തിൻ്റെ വ്യാഖ്യാനമാണ് മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കി അതിലുള്ള ഗുണപാഠങ്ങൾ മുഴുവനായും ജീവിതത്തിൽ പകർത്താനും അതോടൊപ്പം ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്തുൽ മാഊന്റെ വിശദീകരണം.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനപ്പ്

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ അൻഫാൽ 50 മുതൽ 69 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 4. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഖുർആൻ്റെ ചാനൽ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആൻ്റെ പാരായണ നിയമങ്ങൾ വിശകലനം ചെയ്യപ്പെടുന്ന തജ്വീദ് പഠന സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന വിഷയം അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ്. സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഇവയെ സംബന്ധിച്ച് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. ചില സിഫത്തുകളെ സംബന്ധിച്ച് വിപരീത ദിശയിൽ വരുന്ന സിഫത്തുകൾ, വിശേഷണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായി. വിപരീത സിഫത്തുകൾ, പരസ്പര വിരുദ്ധമായ സിഫത്തുകൾ, അത് 10 എണ്ണമാണ്. അതിൽ 4 എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാ 5, 6 അതിലെ 5-ാമത്തെയും 6-ാമത്തെയും സിഫത്തുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സിഫത്തുകൾ, 2 സിഫത്തുകൾ, വിപരീത സിഫത്തുകൾ, വിശേഷണങ്ങൾ, ഇത് അക്ഷരങ്ങളുടെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഏത് സമയത്ത് ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് ഇന്ന് നാം പറയാൻ പോകുന്ന സിഫത്തുകൾ. അഥവാ അൽ ഇസ്തിഇല വൽ ഇസ്തിഫാൽ. അൽ ഇസ്തിഇല വൽ ഇസ്തിഫാൽ, ഇസ്തിഇല ഇസ്തിഫാൽ, ഈ 2 സിഫത്തുകളാണ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്തിഇല ഇസ്തിഫാൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം അല എന്ന് പറഞ്ഞാൽ, ഉല എന്നൊക്കെ പറഞ്ഞാൽ ഉയർന്നത് എന്നാണ് അർത്ഥം, മീത എന്നാണ് അർത്ഥം. ഖുർആനിൽ തന്നെ ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗക്കാരെപ്പറ്റി പറഞ്ഞതിന് ശേഷം അല്ലാഹു ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഫഉലാഇക ലഹുമുദ്ദറജാതുൽ ഉല, അവർ തന്നെയാകുന്നു ഉന്നതമായ ഉയർന്ന പദവികളിൽ ഉള്ളത്. ഐ ഫി മൻസിലതി അർറഫീഅ, അല്ലെങ്കിൽ ഫി മനാസിലി അർറഫീഅ, യഥാർത്ഥ വിശ്വാസികൾ അവരാകുന്നു ഉന്നതമായ സ്ഥാനങ്ങൾ. അപ്പോൾ അൽ ഉല, ഉല എന്ന് പറഞ്ഞാൽ ഉന്നതമായ എന്നർത്ഥത്തിലാണ്. അതാണ് അൽ ഉല എന്ന കലിമത്തിൻ്റെ അർത്ഥം, ഉയർച്ച, ഔന്നിത്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അൽ ഇസ്തിഇല സിഫാത്തുൽ ഹുറൂഫിൽ അക്ഷരങ്ങളെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇൽമു തജ്വീദിൽ, തജ്വീദ് വിജ്ഞാന ശാഖയിൽ ഇസ്തിഇല കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളോട് പറയുന്നത്. ഇസ്തിഇല എന്നത് തജ്വീദിൻ്റെ പഠന ശാഖയിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ അറബി അക്ഷരങ്ങളെ, 29 അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളെയും ഒരുപോലെയല്ല ഉച്ചരിക്കുന്നത്. ചില അക്ഷരങ്ങളെ നമ്മൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട്, അണ്ണാക്കിലേക്ക് നാവ് ഉയർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. ചില അക്ഷരങ്ങളെ നാവ് ഉയർത്താതെ താഴ്ത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഉച്ചാരണ വ്യത്യാസം ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പരിശീലിക്കുകയാണെങ്കിൽ, ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഈ അക്ഷരങ്ങളെ ഓരോന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇത് ശരിക്കും നമുക്ക് കാണുവാൻ കഴിയും. ചില അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ മുകളിലേക്കുയരുന്നു. ഇതിനെയാണ് ഇസ്തിഇലാഇന്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. ചില അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നാവ് താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകാതെ താഴേക്ക്, താഴെ മുൻപല്ലിൻ്റെ നിരയിലേക്ക് അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ശബ്ദം പോകുന്നു. വായ തുറന്നിട്ടാണ് ഉച്ചരിക്കുന്നത്. മറ്റേത് വായ നിറച്ച് ഗൗരവത്തിൽ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കും. ഇപ്പോൾ തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ കനപ്പിക്കുമ്പോൾ ഇവിടെ ഹുറൂഫുൽ ഇസ്തിഇലാഇന്റെ നാവ് ഉയർത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ പ്രത്യേകം നമുക്ക് കാണുവാനും കഴിയും. അപ്പോൾ ഇസ്തിഇലാഇ എന്നതുകൊണ്ട് തജ്വീദിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തുന്ന അക്ഷരങ്ങൾക്ക് ആണ്, അല്ലെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഹുറൂഫുൽ ഇസ്തിഇലാഇ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര അക്ഷരങ്ങളുണ്ട് ഹുറൂഫുൽ ഇസ്തിഇലാഇന് എന്ന് ചോദിക്കുകയാണെങ്കിൽ 7 അക്ഷരങ്ങളാണ്. നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, ഖുസ്സദഅത്തിൻ ഖിൽ, ഖുസ്സദഅത്തിൻ ഖിൽ എന്നുള്ള ആ ഒരു ഫോർമാറ്റിലൂടെ ഈ 7 അക്ഷരങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പഠിതാക്കൾക്ക് ഉപകരിക്കും. ഖുസ്സദഅത്തിൻ ഖിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഖ ഖ സാദ് ദാദ് ഗൈൻ ത ഖാഫ് ലാ ഖുസ്സദഅത്തിൻ ഖിൽ എന്നുള്ള 7 അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ 7 നമ്മൾ പറഞ്ഞു. ലിദ്ദായിട്ടുള്ള സിഫത്തുകൾ 10. അപ്പോൾ അതിൽ ഒരു സിഫത്തിൻ്റെ അക്ഷരങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന സിഫത്തിനാണ്, ഇതിൻ്റെ നേരെ വിപരീതമായ സിഫത്തിനാണ് ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം. അപ്പോൾ ഇസ്തിഇലാഇന്റെ അക്ഷരത്തിന് നാവ് മുകളിലേക്കുയർത്തി വായ നിറച്ചുച്ചരിക്കുന്ന ഈ 7 അക്ഷരങ്ങളാണ് ഇസ്തിഇലാഇന്റെ സിഫത്ത്, ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ എങ്കിൽ ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്, നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് പോലെ. അപ്പോൾ ഇസ്തിഇലാഇന്റെ അക്ഷരം 7 ആ അക്ഷരങ്ങൾ ഖുസ്സദഅത്തിൻ ഖിൽ എന്ന ഈ 7 അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇതിൻ്റെ വിപരീത സിഫത്തായിട്ടുള്ള ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. അപ്പോൾ ഇസ്തിഇലാഇ എന്ന് നമുക്ക് മനസ്സിലായി. ഇസ്തിഇലാഇ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഹുറൂഫുൽ ഇസ്തിഇലാഇ. അപ്പോൾ ഈ അക്ഷരങ്ങൾ അല്ല ഉയരുന്നത്, ഉയരുന്നത് നാവാണ്. ഇസ്തിഇലാഇ ഉയർത്തുക. അപ്പോൾ ഉയർത്തുന്നത് ഈ നാവിനെ ഉയർത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഇസ്തിഇലാഇ എന്ന് പറയുന്നത്. അപ്പോൾ ഹുറൂഫുൽ ഇസ്തിഇലാഇ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ മുസ്തഅലിയ, ഇസ്തിഇലാഇ ആക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ ഇത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാവ് മുകളിലേക്ക് ഉയരുകയും ശബ്ദം ഉയരുകയും അണ്ണാക്കുമേൽ നാവ് സ്പർശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അക്ഷരത്തിൻ്റെ ഉച്ചാരണം കട്ടിക്കൂടിക്കൊണ്ടാണ്, ശക്തമായിട്ടൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ ശക്തമായിക്കൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന നേർ വിപരീതമായ ഇസ്തിഫാല് നമുക്ക് മനസ്സിലാകും. അസ്ഫൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അസ്ഫൽ എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം എന്നാണ് അർത്ഥം. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുനാഫിഖുകളെ സംബന്ധിച്ച്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും കപടവിശ്വാസികൾ മുനാഫിക്കുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞ അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എന്നർത്ഥം. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ നാവിനെ താഴത്താക്കി നേരത്തെ പറഞ്ഞത് വിപരീതമാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ നിന്നും അസ്ഫലിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി അല്ലേ? നരകത്തിൽ വ്യത്യസ്തമായ തട്ടുകളുണ്ട്. ആ തട്ടുകളിൽ ഏറ്റവും താഴ്ഭാഗത്തുള്ള തട്ടിലാകുന്നു നരകത്തിൽ മുനാഫിക്കുകൾ. അപ്പോൾ എന്താണ് തജ്വീദിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഭാഷാപരമായ അർത്ഥവും അതുപോലെ തന്നെ സാങ്കേതികമായ അർത്ഥവും ഉണ്ടല്ലോ എല്ലാ വിഷയത്തിലും, എല്ലാ പദങ്ങൾക്കും. അതുകൊണ്ട് തജ്വീദ് പണ്ഡിതന്മാർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഒരക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ ആ അക്ഷരത്തെ നാവ് താഴ്ത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്, ശബ്ദം മുകളിലേക്ക് ഉയരുന്നില്ല, അണ്ണാക്കിലേക്ക് സ്പർശിക്കുന്നില്ല, നേരെ മറിച്ച് നാവ് താഴ്ത്തിക്കൊണ്ട് അക്ഷരങ്ങളുടെ ഉച്ചാരണം അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം വായയുടെ പുറത്തേക്കാണ് പോകുന്നത് എങ്കിൽ അതിനെയാണ് ഇസ്തിഫാൽ എന്ന് പറയുന്നത്. ഇസ്തിഫാൽ എന്ന് പറയുന്നത് അതിനെയാണ്, നാവ് പൊങ്ങാതെ താഴെയാക്കി അതുപോലെ തന്നെ ശബ്ദം മുകളിലേക്ക് ഉയരാതെ, ശബ്ദം അണ്ണാക്ക് സ്പർശിക്കാതെ അത് വായയുടെ പുറത്തേക്ക് പോകുന്നു. എത്ര അക്ഷരങ്ങളാണ് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ? ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള 22 അക്ഷരങ്ങൾ, ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ 7 ബാക്കിയുള്ളത് 22 അക്ഷരങ്ങളാണ്. ആ 22 അക്ഷരങ്ങൾ ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. അപ്പോൾ ഇസ്തിഇലാഇ എന്ന് പറഞ്ഞ നാവിനെ മുകളിലേക്ക് ഉയർത്തി, ശബ്ദം മുകളിലേക്ക് ഉയർത്തി, അണ്ണാക്കിലേക്ക് നാവിൻ്റെ അറ്റം നാവ് സ്പർശിക്കുന്ന അവസ്ഥയിൽ വായ നിറച്ച് ഗൗരവത്തിൽ കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങളാണ് ഹുസ്സദഖ്തിൻ ഖിദ് എന്ന് പറയുന്ന 7. ബാക്കിയുള്ള ഈ 7 ബാക്കിയുള്ള 22 അക്ഷരവും ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. അഥവാ നേരത്തെ പറഞ്ഞതിന് വിപരീതമായിക്കൊണ്ട് നാവ് താഴെയാക്കി ശബ്ദം താഴ്ത്തി മുകളിലേക്ക് അണ്ണാക്ക് സ്പർശിക്കാതെ പുറത്തേക്ക് പോകുന്ന, വായയുടെ പുറത്തേക്ക് പോകുന്ന രൂപത്തിലാണ് ഇസ്തിഫാലിൻ്റെ ഉച്ചാരണങ്ങൾ. ഇനി ഓരോ അക്ഷരങ്ങളും ശരിക്കും നമുക്ക് അത് ഉച്ചരിച്ചുകൊണ്ട് തന്നെ അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഇസ്തിഇലാഇൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാകുന്നു ഖാഫ്. അത് ഉച്ചരിക്കുക എങ്ങനെയാണ്? ഖാഫ് ഖാ എന്ന് പറയുമ്പോൾ തന്നെ അത് നാവ് മുകളിലേക്ക് ഉയരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള കാഫ് എന്ന് പറയുമ്പോൾ നാവ് മുകളിലേക്ക് ഉയരുന്നില്ല, കാഫ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെയും ശരിക്കും നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് നാവ് മുകളിലേക്ക് ഉയർത്തുന്നത്, ഏതൊക്കെ അക്ഷരമാണ് നാവ് താഴേക്ക് താഴ്ത്തുന്നത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് വായയുടെ പുറത്തേക്ക് പോകുന്നത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് കട്ടികൂടി ഉച്ചരിക്കുന്നത് എന്ന് ഈ ഇസ്തിഇലാഇൻ്റെയും ഇസ്തിഫാലിൻ്റെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശീലനം നടത്തിക്കഴിഞ്ഞാൽ, വീട്ടിൽ നമ്മൾ ഒറ്റക്ക് പരിശീലനം നടത്തിക്കഴിഞ്ഞാൽ കണ്ണാടിക്ക് മുമ്പിൽ കണ്ണാടിയിൽ നോക്കി അക്ഷരങ്ങളെ പറയുമ്പോൾ ശരിക്കും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ 2 സിഫത്തുകൾ, ഇസ്തിഇലാഇ ഇസ്തിഫാൽ, 2 സിഫത്തുകളും 2 വിശേഷണങ്ങളും ഈ അക്ഷരങ്ങളോട് സദാസമയവും ചേർന്ന് നിൽക്കുന്ന അക്ഷരങ്ങളാണ്. അതായത് ഹുസ്സദഖ്തിൻ ഖിൽ എന്ന 7 ഏത് സമയത്തും ഇസ്തിഇലാഇ എന്ന വിശേഷണം ഉണ്ട്. അത് തുടക്കത്തിലാണെങ്കിലും അവസാനത്തിലാണെങ്കിലും മധ്യത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ആ സിഫത്തുകൾ അതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ, ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം ഇതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സദാസമയവും ആ വിശേഷണം ഉണ്ട്. അതുകൊണ്ട് ആ വിശേഷണങ്ങൾ അതിന് എല്ലാ സമയത്തും വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് തജ്വീദോടുകൂടി ഓതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിപരീതമുള്ള 2 സിഫത്തുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഇസ്തിഇലാഇ എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ് അർത്ഥം, ഉയരുക. ആ ഉയർത്തൽ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നാവിനെ ഉയർത്തുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, അണ്ണാക്കിലേക്ക് സ്പർശിച്ചുകൊണ്ട്. അതിന് നേരെ വിപരീതമാണ് പിന്നെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ. ആ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ നാവ് താഴേക്ക് താഴ്ത്തിക്കൊണ്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. അതിൻ്റെ അക്ഷരങ്ങൾ ഈ പറഞ്ഞ ഖുസ്സ ദഗ്തിൻ ഖിൽ അല്ലാത്ത അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. ഇതെങ്ങനെയാണ് എന്നുള്ളത് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഖാഫ്, കാഫ്, അതുപോലെ തന്നെ ഖോ, ഇതൊക്കെ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ ഈ അക്ഷരങ്ങൾ പറഞ്ഞ് പരിശീലിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നാവ് മുകളിലേക്ക് ഉയരുന്നുണ്ടോ, ശബ്ദം കനപ്പിക്കുന്നുണ്ടോ, നീർപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നാവ് താഴേക്ക് പോകുന്നുണ്ടോ, മുകളിൽ അണ്ണാക്കിൽ സ്പർശിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പഠിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ അക്ഷരങ്ങളെയും ശരിയായ രൂപത്തിൽ ഉച്ചരിച്ചുകൊണ്ട് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ നിന്നും ഉച്ചരിക്കുകയും അതിനുള്ള വിശേഷണം നൽകുകയും ചെയ്തുകൊണ്ട് തജ്വീദ് പ്രകാരം ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ പരിശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബാക്കിയുള്ള സിഫത്തുകളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡുകളിലായി നമുക്ക് പഠിക്കാം. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ബറകല്ലാഹു ഫീക്. നിങ്ങൾ ഇതുവരെ കേട്ടത് തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 4. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി.
0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: واحد وليذكر أولو الألباب.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിം 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഫഹദ് അൽ വർദി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ തൻസീലിൽ സൂറ ആലി ഇമ്രാൻ 130 മുതൽ സൂറ നിസ 134 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
3: വചനം 61. വഇലാ സമൂദ, സമൂദിലേക്കും അഖാഹും അവരുടെ സഹോദരനെ സ്വാലിഹ, സ്വാലിഹിനെ. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅബുദു, നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ, അല്ലാഹുവിനെ. മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ആരാധ്യനും, ഗൈറുഹു, അവനല്ലാതെ. ഹുവ, അവൻ, അൻഷഅക്കും, നിങ്ങളെ ഉണ്ടാക്കി, മിനൽ അർദി, ഭൂമിയിൽ നിന്ന്, വസ്തഅമറക്കും, നിങ്ങളെ അവൻ അധിവസിപ്പിക്കുകയും ചെയ്തു, ഫീഹാ, അതിൽ, ഫസ്തഗ്ഫിറൂഹു, അതിനാൽ അവനോട് നിങ്ങൾ പാപമോചനം തേടുവിൻ, സുമ്മതൂബു, പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, ഇലൈഹി, അവങ്കലേക്ക്, ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്, ഖരീബുൻ, സമീപസ്ഥനാണ്, മുജീബുൻ, ഉത്തരം ചെയ്യുന്നവനാണ്.

0: തമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരാരാധ്യനുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്നു സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങളെ അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ അവനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും എന്റെ റബ്ബ് സമീപസ്ഥനും ഉത്തരം നൽകുന്നവനുമാകുന്നു.
1: നൂഹ് നബി അലൈഹിസ്സലാമയും ഹൂദ് നബി അലൈഹിസ്സലാമയും അവരുടെ ജനങ്ങളെ ക്ഷണിച്ചതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. എല്ലാ പ്രവാചകന്മാരുടെയും പ്രധാനമായ വിഷയം അതാണല്ലോ. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീടുള്ള മനുഷ്യരുടെ ജനനം മാതാപിതാക്കൾ വഴിയാണെങ്കിലും ഓരോരുത്തരുടെയും ബീജത്തിന്റെ ഉദ്ഭവം മണ്ണിൽ നിന്നാകുന്നു. അപ്പോൾ സൂറത്ത് ഹജ്ജിലെ 5-ാം വചനത്തിലും മറ്റും പറഞ്ഞതുപോലെ മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നു തന്നെ. ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന് അതിൽ നിങ്ങൾക്ക് നിവസിക്കുമാറാക്കുകയും ചെയ്തത് അള്ളാഹു മാത്രമായിരിക്കെ, അവനല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതിന് അർത്ഥമില്ലല്ലോ എന്ന് ഈ വചനത്തിൽ സൂചന കാണാം.
2: വചനം 62. ഖാലു, അവർ പറഞ്ഞു, യാ സ്വാലിഹു, സ്വാലിഹേ, ഖദ് കുന്ത, തീർച്ചയായും നീ ആയിരുന്നു, ഫീനാ, ഞങ്ങളിൽ, മർജുവൻ, ഒരു അഭിലഷണീയൻ, ഖബുല ഹാദ, ഇതിൻ്റെ മുമ്പ്, അതൻഹാനാ, നീ ഞങ്ങളെ വിരോധിക്കുകയോ, അന്നഅബുദ, ഞങ്ങൾ ആരാധിക്കുന്നത്, മാ യഅബുദു, ആരാധിച്ചു വരുന്നതിനെ, ആബാഉനാ, ഞങ്ങളുടെ പിതാക്കൾ, വ ഇന്നനാ, നിശ്ചയമായും ഞങ്ങൾ, ലഫീഷക്കിൻ, സംശയത്തിൽ തന്നെയാണ്, മിമ്മാ, ഒന്നിനെപ്പറ്റി, തദ്ഊനാ, നീ ഞങ്ങളെ ക്ഷണിക്കുന്നു, ഇലൈഹി, അതിലേക്ക്, മുരീബ്, ആശങ്കാജനകമായ.

0: അവർ പറഞ്ഞു, സ്വാലിഹെ, ഇതിനു മുമ്പ് തീർച്ചയായും നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അഭിലഷണീയനായിരുന്നു. ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നവയെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീ ഞങ്ങളോട് വിരോധിക്കുകയോ? നീ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെപ്പറ്റി നിശ്ചയമായും ഞങ്ങൾ ആശങ്കാജനകമായ സംശയത്തിൽ തന്നെയാകുന്നു.
1: ഞങ്ങളുടെ ഇടയിൽ കൊള്ളാവുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ഇക്കാലം വരെ നീ. തറവാടിത്തം, ബുദ്ധിവൈഭവം, സ്വഭാവശുദ്ധി ആദിയായവയിലൊക്കെ സമാദരണീയനായിരുന്നു. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് സൽപ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നീ പഴയ മട്ടെല്ലാം മാറി ഞങ്ങളുടെ പിതാക്കൾ പൂർവികമായി ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെയൊന്നും ആരാധിച്ചുകൂടാ എന്ന് വിലക്കുന്നു. ഈ പുതിയ മാർഗത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അതിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയും സംശയവുമാണുള്ളത്. ഇതൊക്കെയായിരുന്നു ആ ജനതയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ക്ഷണത്തിന് ലഭിച്ച മറുപടി. പ്രവാചകന്മാർക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളോടുകൂടിയവരും സുസമ്മതന്മാരുമായിരിക്കുക പതിവാകുന്നു. പ്രവാചകത്വം സിദ്ധിച്ചു ജനങ്ങളെ സന്മാർഗത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും ക്ഷണിക്കുവാൻ തുടങ്ങുന്നതോടെയായിരിക്കും ജനങ്ങൾക്ക് അവരുടെ നേരെയുള്ള ഭാവം മാറുന്നത്. വിശ്വസ്തനായ മുഹമ്മദ് അഥവാ മുഹമ്മദുൽ അമീൻ എന്ന് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടിരുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പ്രവാചകത്വത്തിന് ശേഷം ഖുറൈശികൾ സ്വീകരിച്ച നയവും നിലപാടും പ്രസിദ്ധമാണല്ലോ.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രാമാണിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിനെ അടിസ്ഥാനമാക്കി ഇന്നത്തെ തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
3: മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ ആകർഷണീയമായ പാരായണം നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. മധുരം ഖുർആനിൻ്റെ ഈ എപ്പിസോഡിൽ സൂറത്തു ആലു ഇമ്രാനിലെ 102 മുതൽ 115 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് റഅദ് അൽ ഖുർദി.
4: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. ആയത്തുൽ കുർസി പാരായണം ചെയ്തത് യാസിർ അൽ ദുസാരി. സൂറത്തു ആലു ഇമ്രാനിലെ 102 മുതൽ 115 വരെയുള്ള ആയത്തുകളുടെ പാരായണം നിർവഹിച്ചത് റായദ് അൽ കുർദി.
1: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ, വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ, വോയ്സ് ഓഫ് ഹറം, എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
1: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക, വോയ്സ് ഓഫ് ഹറം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: فأعرض عنهم وانتظر إنهم منتظرون.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

كل آمن بالله وملائكته وكتبه ورسله

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38 അധ്യായം സൂറ സഅദ് 45 മുതൽ 66 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ശൈഖ് മുഹമ്മദ് അൽ ബറാഖ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അത്ഭുതം കൊണ്ട് ജീവിതം മാറാൻ കാത്തിരിക്കുന്നവരെല്ലാം സ്വന്തം ബാധ്യതകൾ തിരിച്ചറിയാതെ തുരുമ്പെടുത്തു തീരുകയേയുള്ളൂ. ജീവിത യാഥാർത്ഥ്യത്തിന്റെ മാസ്മരികമായ പരിശുദ്ധ ഖുർആനിന്റെ വസന്തം, ഹൃദയ വസന്തം പരിപാടിയിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങൾ, അദൃശ്യത്തിന്റെ താക്കോൽ അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം, ഈ വിഷയത്തിലുള്ള സംസാരം നിർവഹിക്കുന്നു ബഹുമാനായ ജംഷീർ സ്വരാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما رأى أيديكم لا تصل إليه نكركم وأوجس منكم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. 11 അധ്യായം സൂറത്തുൽ ഹൂദാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 69 വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന വിഷയമാണ് 69-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത. അള്ളാഹു അതികഠിനമായി വിരോധിച്ച ഗുരുതരമായ കുറ്റം, സ്വവർഗ രതിയിൽ ഏർപ്പെടുന്ന മ്ലേച്ഛന്മാരായ ആളുകളായി മാറുകയും അങ്ങേയറ്റം ദൈവനിഷേധികളായി അവരിലേക്കു കടന്നു വന്ന അള്ളാഹു നിയോഗിച്ച ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിണിതിയായി അവസാനം അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകാൻ പോവുകയാണ്. ആ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകളാണ് പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അവർ വന്നത്. അതാണ് 69-ാമത്തെ വചനം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ മനസ്സിലാക്കി. വലഖദ് ജാഅതു റുസുലുന ഇബ്രാഹീമ ബിൽ ബുശ്റ ഖാലു സലാമൻ ഖാല സലാമുൻ ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. അങ്ങനെ വലഖദ് ജാഅതു റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നു, ബിൽ ബുഷറ സന്തോഷ വാർത്തയും കൊണ്ട്. അങ്ങനെ അവർ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാല സലാമുൻ തിരിച്ച് അവരോടും സലാം ചൊല്ലി. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, പിന്നെ വൈകാതെ തന്നെ അദ്ദേഹം അതിഥികളായി വന്ന മലക്കുകൾ, അവർ മനുഷ്യരൂപത്തിലാണ് വന്നിരുന്നത്, അതിഥികളായതുകൊണ്ട് തന്നെ അവർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ആദിത്യ മര്യാദയോടുകൂടി സൽക്കരിക്കുകയാണ്. ഒരു മുരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവമൊരുക്കി അവരെ സൽക്കരിക്കുകയാണ്. പക്ഷേ ഫലം മാറ ആ ഐദിയഹും ലാത്തസിലു ഇലൈഹി നക്കറഹും വ ഔജസമിൻഹും ഖീഫത്തൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ അവരുടെ കൈകൾ എങ്ങനെയാണ് കണ്ടത്? ലാത്തസിലു ഇലൈഹി, ആ ഭക്ഷണ തളികയിലേക്ക്, പാത്രത്തിലേക്ക് അവരുടെ കൈകൾ നീണ്ടുവരുന്നില്ല, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. വ ഔജസമിൻഹും ഖീഫത്തൻ, അപ്പോൾ ഒരു പന്തികേട് തോന്നി എന്ന് മാത്രമല്ല, അവരെ പറ്റി ഒരു ഖീഫത്ത്, ഒരു ഭയം മൂസ നബി അലൈഹിസ്സലാമിന് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, ഖാലു ലാ തഖഫ്. ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്, താങ്കൾ പേടിക്കേണ്ടതില്ല. ഇന്ന ഉർസിൽന ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്ന്. ഇനി 71-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചന ഇപ്രകാരമാകുന്നു. വംറഅതുഹു ഖായിമത്തുൻ ഫളഹികത് ഫബശ്ശർനാഹ ബിഇസ്ഹാഖ് വമിം വറാഇ ഇസ്ഹാഖ യാഖൂബ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ സന്തോഷ വാർത്തയും കൊണ്ടാണ് വരുന്നത് എന്ന്. നീ വചനത്തിലൂടെ അത് വ്യക്തമാക്കി തരികയാണ്. വംറഅത്തുഹു ഖായിമത്തുൻ, ഇംറഅത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ, സൗജത്ത്. വംറഅത്തുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സൗജത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറ എന്ന ഭാര്യയാണ് ഇതെന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഖായിമത്തൻ, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളുടെ അടുത്തിരിക്കുകയും ഖിദ്മത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ അവിടെ നിൽക്കുകയും ചെയ്യാണ്. ഖായിമത്തൻ ഫലോഹിക്കത്ത്, അവർ ചിരിച്ചു. ലോഹിക്കാണ് ചിരിക്കുക. ഫബശ്ശർനാഹ, അപ്പോൾ നാം അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് എന്ന ഒരു പുത്രനെ പറ്റി. വമിൻ വറാഇ ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന് പിറകെ യഅഖൂബ്, യഅഖൂബ് എന്നൊരു പുത്രനും. അപ്പോൾ ഇസ്ഹാഖ് നബിയുടെ പിറകെ യഅഖൂബ് എന്ന ഒരു പുത്രനെയും പറ്റി നാം സന്തോഷ വാർത്ത അറിയിച്ചു. ഇതാണ് ഈ വചനത്തിലുള്ളത്. അപ്പോൾ ഇവിടെ തൊട്ട വചനത്തിലൂടെ പിന്നീട് സാറയുടെ മറുപടിയാണ് 72-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. ഖാലത്ത്, അവർ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടം അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടിയുള്ളൊരു പ്രയോഗമാണ്. അ അലിദു, വലത എലിദു എന്നാണ് പ്രസവിക്കുക. അ അലിദു, ഞാൻ പ്രസവിക്കുകയോ. വ അന, ഞാൻ ആരാണ്? അജൂസുൻ, ഒരു കിഴവിയാണ്. വഹാദ ബഅലി, എൻ്റെ ഈ ഭർത്താവ് ഷെയ്ഖൻ, വാർദ്ധക്യത്തിലും എത്തിയിട്ടുണ്ട്. ഇന്ന ഹാദ, തീർച്ചയായും കാര്യം ഇത്, ലഷെയ് ഉൻ അജീബ്, അത്ഭുതകരമായൊരു കാര്യം തന്നെയാകുന്നു. കാരണം ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച നിയോഗിച്ച മലക്കുകളാണ് വന്നിട്ടുള്ളത്. പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വന്നു. എന്നിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത അവരറിയിക്കുകയാണ്. എന്താ സന്തോഷ വാർത്ത? സന്തോഷ വാർത്ത, ഒരു സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു സന്താനം, ആരാണ്? ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ കുറിച്ചും പിന്നാലെ യാക്കൂബ് അലൈഹിസ്സലാമിനെ കുറിച്ചുമുള്ള മക്കളെക്കുറിച്ചുള്ള സുവിശേഷമാണ് അറിയിക്കുന്നത്. ഇസ്ഹാഖ് നബിയുടെ മകൻ, യാക്കൂബ് നബി. ഇവിടെ ഇവർക്കുള്ള അത്ഭുതം, ഒന്ന്, ശരീരത്തിൽ ചുളിവുകൾ വീണ, പ്രായം ചെന്ന, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കെത്തിയ കിഴവിയായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ. ഇബ്രാഹിം നബി അലൈഹി സ്സലാം ആകട്ടെ, അദ്ദേഹവും വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സ്വാഭാവികമായി പ്രകൃതിയിലെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് മനുഷ്യരുടെ യൗവനത്തിലും യുവത്വത്തിലുമൊക്കെയാണ് അവർക്ക് മക്കളുണ്ടാകാനുള്ള സാധ്യത. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഇവർ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്, ഇത്രയും കാലം സന്താനം ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോൾ സന്താനം ഉണ്ടാവോ എന്നുള്ള അത്ഭുതത്തിൻ്റെ വർത്താനാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യ സാറ പ്രകടിപ്പിക്കുന്നത്. അതാണ് ചോദിച്ചത്, കാലത്ത് യാ വൈലത്ത, അ അലിദു വ അന അജൂസുൻ, ഞാൻ അജൂസായിരിക്കെ ഞാനിനി പ്രസവിക്കുകയോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്. ഞാൻ അജൂസായിരിക്കെ ഇനി ഞാൻ പ്രസവിക്കുകയോ. പക്ഷേ ഞാൻ മാത്രമല്ല, എൻ്റെ ഭർത്താവ് ഹാദ ബഅലി ഷെയ്ഖൻ, എൻ്റെ ഭർത്താവാകട്ടെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യവും തീരുമാനവും റഹ്മത്തുമൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കും പോലെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ആയത്തുകൾ ഓരോന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അസംഭവ്യമായ, നടക്കാൻ കഴിയാത്ത ഒരു സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന ഇസ്ഹാഖ്, പിന്നീട് നമുക്കറിയാം ഇസ്ഹാഖ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ, ഇസ്ഹാഖ് നബി പ്രവാചകനായി മാറി. ആ ഇസ്ഹാഖ് നബിക്ക് പിറകെ അദ്ദേഹത്തിൻ്റെ മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹവും അള്ളാഹുവിൻ്റെ പ്രവാചകനായി. ആ യാക്കൂബ് നബിയുടെ മക്കൾ, 12 മക്കളിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി. അങ്ങനെ അവിടെ ഒരു പരമ്പരയും ഒരു തുടർച്ച, വംശപരമ്പര, അത് പ്രവാചകന്മാരുടെ പരമ്പര അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ സ്വാഭാവികമായും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മക്കളില്ലെങ്കിൽ തൻ്റെ വംശം ഇവിടെ അവസാനിച്ചു പോകുമെന്നൊക്കെയുള്ള ആശങ്ക സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രശ്നം സ്വാലിഹായ സന്താനങ്ങളെ തരണേ എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ ഉത്തരം, പ്രതീക്ഷ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും പ്രതീക്ഷ അസ്തമിക്കൂല. തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട്, ജീവിതത്തിൻ്റെ ഏതു സമയത്തും അവൻ നിരാശനാവാതെ പ്രതീക്ഷയോടുകൂടി, ഭയത്തോടുകൂടി, ഭക്തിയോടുകൂടി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതിന് യോജിച്ചൊരു സമയമാകുമ്പോൾ അതിൻ്റെ ഹിക്മത്തോടുകൂടി അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും എന്നുള്ളത് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഫബഷർനാഹ ബി ഇസ്ഹാഖ് വമിം വറായി ഇസ്ഹാഖ് യാക്കൂബ് അല്ലേ. നാം അദ്ദേഹത്തിന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമല്ല. എന്ത്? ഇസ്ഹാഖ് എന്ന ഒരു പുത്രൻ, അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വാലിഹായ സന്താനത്തെ തരണേന്നാണ്. ഇസ്ഹാഖ് നബി പ്രവാചകനായി, ഒരു പ്രവാചകനേക്കാളും സ്വാലിഹ് പിന്നാരാ? ഇസ്ഹാഖ് ചോദിച്ചതിൻ്റെ അപ്പുറത്താണ് പിന്നെ കൊടുക്കുന്നത് അള്ളാഹു. ഇസ്ഹാഖ് നബിക്ക് പുറമെ യാക്കൂബ് നബിയും ലബി വലദിൻ ലഹ യക്കൂനു ലഹു വലദുൻ വാഖിബുൻ വനസുലുൻ, പരമ്പര തന്നെ നിലനിൽക്കുകയാണ്. ഫഇന്ന യാക്കൂബ് വലദു ഇസ്ഹാഖ്, യാക്കൂബ് നബി അലൈഹി സ്വലാം ഇസ്ഹാഖ് നബിയുടെ മകനാണ്. പിന്നീട് നമുക്കറിയാലോ ഈ യാക്കൂബ് നബി അലൈഹി സ്വലാം സംസാരിക്കുന്നുണ്ട് തൻ്റെ മക്കളോട്, ഇത് അം കുന്തും ഷുഹദാ ഇത് ഹലറ യാക്കൂബൽ മൗത്ത് ഇത് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി ഖാലൂ നഅബ്ദു ഇലാഹക وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. سورة البقرة യുടെ 133-ാമത്തെ വചനത്തിൽ ഇസ്ഹാഖ് മരണാസന്നനായ യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് മരണക്കിടക്കയിൽ പോലും മരണസമയത്തു പോലും തൻ്റെ മക്കളോട് അദ്ദേഹം ഉപദേശിക്കുന്നത് നിങ്ങൾ ആരെ ആരാധിക്കും ആരോട് പ്രാർത്ഥിക്കും എനിക്ക് ശേഷം എന്നാണ്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത് ഞങ്ങൾ താങ്കളുടെ ഇലാഹായ അള്ളാഹുവിനെ, താങ്കളുടെ മാത്രമല്ല താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് അവരുടെയൊക്കെ ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ ആരാധിക്കുകയുള്ളൂ എന്ന് ആ മക്കൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മറുപടി നൽകുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എല്ലാവരും ആഗ്രഹിക്കും പ്രാർത്ഥിക്കും. ചിലർക്ക് മക്കളുണ്ടാകും, ചിലർക്ക് മക്കളുണ്ടാവില്ല, ചിലർക്ക് ആൺമക്കൾ മാത്രമായിരിക്കും, ചിലർക്ക് പെൺമക്കൾ മാത്രമായിരിക്കും, ചിലർക്ക് ആൺമക്കളും പെൺമക്കളും ഇടകലർത്തി അള്ളാഹു നൽകും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും അള്ളാഹുവിൻ്റെ വിധിയിലും പെട്ടതാണ്. അപ്പോൾ ആ മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അത് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് നബിമാർ, അമ്പിയാക്കൾ. അവരിൽ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിൽപ്പെട്ടവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബിക്ക് മക്കളില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അവസാനം അവർക്ക് പിന്നെ സാറ അത്ഭുതപ്പെടുകയാണ്, തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ, തൻ്റെ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി അവർ ആ സന്തോഷ വാർത്ത കേൾക്കുകയാണ്. ചോദിച്ചതിൻ്റെ അപ്പുറം അള്ളാഹു നൽകുകയാണ്. മക്കളും മക്കളുടെ മക്കളുമൊക്കെ പ്രവാചക പരമ്പരയായി സ്വാലിഹീങ്ങളുടെ സദ്വൃത്തരുടെ നേതാക്കന്മാരായ ഒരു തലമുറയാണ് അള്ളാഹു അവർക്കൊക്കെ നൽകിയത്. തീർച്ചയായും ഇത് നമുക്ക് ഉള്ള ഗുണപാഠം. ഏതു പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിരാശരാവാതെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുകയും തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മക്കൾ സ്വാലിഹീങ്ങളായ അമ്പിയാക്കളെയാണ് അള്ളാഹു സന്താനങ്ങളായി നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ മാന്യമായി അദ്ദേഹം സൽക്കരിച്ചു എന്നുള്ളതും എല്ലാ നിലക്കും മാന്യതയുടെയും നല്ല ഗുണങ്ങളുടെയും ഉത്തമ ഉദാഹരണങ്ങളായി പ്രവാചകന്മാർ ലോകത്ത് നമുക്ക് മാതൃകയായി ജീവിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല മാതൃകയും വഴികാട്ടിയുമാണ്. അള്ളാഹു പ്രവാചകന്മാരുടെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ, അവരുടെ മില്ലത്തിൽ ജീവിതം നയിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാകുമുല്ലാഹ് ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങളുടെ പഠനമാണ് നാം ശ്രവിച്ചത്. അദൃശ്യത്തിന്റെ താക്കോൽ അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം. ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനായ ജംഷീർ സ്വലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും

0: അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ സൂറ ഹഷർ 12-13 വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം സാധാരണ ഓതിപ്പോകുമ്പോൾ കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
3: ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിനു ലാ യൻസുറൂനഹും ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ولئن نصروهم ليولن الأدبار ثم لا ينصرون لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون لئن أخرجوا
2: لئن എന്ന പദത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ ലയിൻ ഉഖ്രിജു ഹംസ മാറിയ ആവരുത്, ലയിൻ അല്ല, ലയിൻ ലയിൻ ലയിൻ ഉഖ്രിജു. അതുപോലെ തന്നെ ഇവിടെ ല ഇൻ സാക്കിനായ നൂന് ശേഷം ഹംസ ഓതിപ്പോകുന്ന സമയത്ത് ല ഇൻ ഉഖ്രിജു ല ഇൻ ഉഖ്രിജു എന്ന് ആവരുത്. ല ഇൻ ഉഖ്രിജു ഇദ്ഹാർ ചെയ്യണം, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉഖ്രിജു ല യഖ്റുജൂന മഅഹും ല യഖ്റുജൂന മഅഹും മഅഹും ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. മഅഹും وَلَئِن قُوتِلُوا مَعَهُمْ وَسَاكِنا മീമിനു ശേഷം വ വന്നാൽ മീമിനെ പൂർണ്ണമാക്കണം, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
3: مَعَهُمْ وَلَئِن مَعَهُمْ وَلَئِن
2: ഇവിടെയും വലഇൻ വലഇൻ അല്ല വലഇൻ.
3: وَلَئِن قُوتِلُوا
2: സുക്കൂനുള്ള നൂനിനു ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം.
3: വലഇൻ ഖൂതിലു വലഇൻ ഖൂതിലു
2: നൂനിനെ അല്പം കനപ്പിക്കണം, കാരണം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ
3: വലഇൻ ഖൂതിലു
2: എന്ന് പറയണം.
3: ലാ യൻസുറൂനഹും
2: ലാ യൻസുറൂനഹും അല്ല, നൂനിനെ മണിക്കണം. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എന്ന അക്ഷരമാണ്.
3: لا ينصرونهم لا ينصرونهم لا ينصرونهم ولئن
2: ساكنا ميمنا ശേഷം വ നേരത്തെ പറഞ്ഞതുപോലെ മീമിനെ പൂർണ്ണമാക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം.
3: ولئن نصروهم
2: ولئن الا ولئن ساكناي നൂന് ശേഷം നൂന് ഇത് ഗം ബിഗുന്ന ഇത് ഗം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
3: ولئن نصروهم وَلَئِن نَصَرُوهُمْ لَيُوَلُّنَّ الْأَدْبَارُ لَيُوَلُّنَّ
2: نون مشدد غنة الأدبار أدبار ألا أدبار إن ألا أدبار دالنا قلقلة شينا ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ കനപ്പിച്ച് ഉച്ചരിക്കേണ്ട ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കണം, ശ്രമിക്കണം.
3: ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ
2: സുമ്മ അല്ല സുമ്മ, സീന് ഒരിക്കലും ആയിപ്പോവരുത്, ശ്രദ്ധിക്കണം.
3: സുമ്മ
2: ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ കുറച്ച് പുറത്തോട്ട് നിൽക്കണം, ദാലിനേക്കാൾ. അതാണ്
3: യുൻസറൂൻ
2: യുൻസറൂൻ അല്ല ഇവിടെ ഹെവി ആയിട്ട് തന്നെ സ്വാദിനെ ഉച്ചരിക്കണം. ഗുന്നയും അപ്രകാരമാക്കാൻ ശ്രദ്ധിക്കുക. ല യുൻസറൂൻ. അടുത്ത ആയത്ത് ലഅൻതും അഷദ്ദു റഹ്ബ. ലഅൻതും, ലഅൻതും അല്ല, ലഅൻതും അഷദ്ദു റഹ്ബ തന്നെ നോദി പോകരുത്. ലഅൻതും, ലഅൻതും. ഇവിടെ സാക്കിന നൂനു ശേഷം ത ഇഖ്ഫാ ബഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലഅൻതും അഷദ്ദു. മീമു സാക്കിനയ്ക്ക് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ ഓതി പോകുമ്പോൾ ലഅൻതും മഷദ്ദു, മഷദ്ദു എന്ന് വരരുത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ലഅൻതും അഷദ്ദു, ലഅൻതും അഷദ്ദു റഹ്ബതൻ, റഹ്ബതൻ. ഹ സുക്കൂനാണ് ഹഇന്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. റഹ്ബതൻ എന്നല്ല, റഹ്ബതൻ, റഹ്ബതൻ, റഹ്ബതൻ. ഫി തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. റഹ്ബതൻ ഫീ സുദൂരിഹിം, ഫീ സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം സ്വാദ് ഹെവിയായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ഉച്ചരിക്കണം. ഫീ സുദൂരിഹിം, ശേഷം ഫീ സുദൂരിഹിം മിനല്ലാഹ്. ഇത് ഖാം മുതമാസിൽ, മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഖാം മുതമാസിൽ. ഫീ സുദൂരിഹിം മിനല്ലാഹ്, ഫീ സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം, സുദൂറി റാഇനെ കനപ്പിക്കരുത്, സുദൂരിഹിം. ഫീ സുദൂരിഹിം മിനല്ലാഹ്. ذلك بأنهم, ذلك അല്ല, ذلك, ذلك بأنهم നൂൻ മുശദ്ദഗുന്ന, بأنهم قوم لا يفقهون. قوم ق قوم لا قوم لا قوم لا يفقهون, قوم لا يفقهون, يفقهون. قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. ഹ തൊണ്ടയുടെ താഴേ ഭാഗമാണ്. ല യഫ്ഖ, ല യഫ്ഖഹൂൻ. ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും, ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار, ولئن نصروهم ليولن الأدبار ثم لا ينصرون. لأنتم أشد رهبة في صدورهم من الله, ذلك بأنهم قوم لا يفقهون. സൂറത്തുൽ ഹഷറിലെ 12-13 ആയത്തുകളാണ് നാം കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശുദ്ധ ഖുർആൻ തെറ്റുകളില്ലാതെ, പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും വരാതെ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹഷറിലെ 12-13 വചനങ്ങളാണ് ഇന്ന് തജ്വീദോടുകൂടി പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
4: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു കാര്യങ്ങളുടെ പാരായണം ശ്രദ്ധിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന കിഡ്സ് ടൈം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അല്ലൈൽ, സൂറത്തു അല്ലോഹ, സൂറത്തു അഷ്ഷർഹ് എന്നിവ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കിഡ്സ് ടൈം. ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് ആണ് ഇന്നത്തെ കുരുന്നുഖാരികളുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം നിർവഹിക്കുന്ന പ്രോഗ്രാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇതിന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം നിർവഹിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ റാ തഫ്ഹീം ചെയ്യുന്ന, അത് റാ എവിടെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് വിശദീകരിക്കായിരുന്നു. അത് 3 സ്ഥലങ്ങൾ പറഞ്ഞു. 4 ഹുറൂഫുൽ ഇസ്തിഇലാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 7 അക്ഷരങ്ങളുണ്ട്. അതായത് ഖാഫ്, അതുപോലെ ഗാ, ത്വാ, ലാ, സ്വാദ്, ലാദ്, ഖാ, ഇത്രയും അക്ഷരങ്ങളാണിത്. അതിൻ്റെ അറബി അക്ഷരമാലയിലെ തർത്തീബ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഖാ, സ്വാദ്, ലാദ്, ത്വാ, ലാ, ഈ അക്ഷരങ്ങളാണിത്. ഇതിനാണ് ഹുറൂഫുൽ ഇസ്തിഇല എന്ന് പറയുക. ഈ ഹുറൂഫുൽ ഇസ്തിഇലാന് ശേഷം റാ വന്നു. റാക്ക് സുക്കൂനാണ്. അപ്പോൾ അതിന് കസറുമാണ് എങ്കിൽ, അതായത് റാന് മുമ്പുള്ള അക്ഷരം അതിന് സുക്കൂനാണ് എങ്കിൽ തഫ്ഹീമോട് കൂടിയാണ് ഉച്ചരിക്കേണ്ടത്. ഇതുപോലെ ഖിർത്താസ്, ഖിർത്താസ് എന്നാണ് പറയേണ്ടത്. അതുപോലെ ഫിർഖത്ത്, ഫിർഖത്ത്, അതുപോലെ അതിന് റാക്ക് ശേഷം ഇസ്തിഇലാന്റെ അക്ഷരങ്ങളാണ്. 5 ഫതഹ് അല്ലെങ്കിൽ ലമ്മ്, ഇതിൻ്റെ നൽകപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ പിന്നിൽ. ഇതുപോലെ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഷഹ്, ഖദ്ർ, അസ്ർ പോലെയുള്ള ഇതിനും തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇനി നമുക്ക് ഇൻഷാല്ലാ അടുത്ത സൂറത്ത് പോതാം. അടുത്ത സൂറത്ത് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്, സൂറത്തുൽ കൗസർ. അതിൽ ഇന്ന മദ്ദുണ്ട്, പിന്നെ ഫസ്വല്ലി ലിറബ്ബിക്ക, വൻഹർ, വൻഹർ ഇൽഹാറാണ്. നൂനുസാക്കിന് ശേഷം ഹ, പിന്നെ ഷാനിയാക്ക ഹുൽ അബ്ത്തർ. നമുക്കൊന്ന് ഓതാം അല്ലേ? ആ ആ.

0: തായാണ്. ഇൻ അങ്ങനെയല്ല, ആത്തു മുഴുവൻ നോക്കണം. ഇൻ ഒന്നുകൂടി, ഇൻ ആ ഒതുക്കോ. അപ്പോ സൂറത്ത് കൗസർ കഴിഞ്ഞു, ഇനി റാന് തർക്കൈക്ക് ചെയ്യേണ്ട, അതായത് സ്വരഭാരമില്ലാതെ ര എന്ന മലയാളത്തിൽ അക്ഷരത്തോട് സാമ്യമുള്ള രൂപത്തിൽ ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ. അത് ഒന്ന്, റാക്ക് കെസിറാണെങ്കിൽ, റാക്ക് കെസിറാണെങ്കിൽ ഇപ്പം ശരി പോലെ, ഉദാഹരണം പെട്ടെന്ന് റിജാലുൻ, ഫീഹി റിജാലുൻ, റിജാലുൻ റുജാലു എന്ന് പറയരുത്, റുജാല് പറയരുത്, എങ്ങനെ റിജാൽ. അതുപോലെ കരീമുൻ, കറീമു എന്ന് പറയരുത്, എങ്ങനെ കരീമുൻ. പിന്നെ ഫീ ഖറാരിം, ഖറാരിം മക്കീൻ, ഖറാരി മനസ്സിലായില്ലേ. പിന്നടുത്തത് നേരത്തെ നമ്മൾ വസ്തഗ്ഫിറു ഒതിര, അതായത് റാക്ക് സുക്കൂന്, റാക്ക് മുമ്പുള്ള അക്ഷരത്തിന് കസർ. വസ്തഗ്ഫിറു, റാക്ക് മുമ്പുള്ള വസ്തഗ്ഫി, ഫി എന്നതിന് കസറാണ്. ഇതുപോലെ വസ്തഗ്ഫിറു, അതുപോലെ മറ്റൊന്ന് ഫിർഔൻ, ഫിർഔൻ എന്ന് പറയരുത്, ഫിർഔൻ. അതുപോലെ മിരിയത്ത്, മുൻഹമിർ, അയ്യോ. പിന്നെ മൂന്നാമത്തേത് ഖബീർ പോലെയുള്ള സ്ഥലങ്ങൾ, സുക്കു യാക്ക് ശേഷം റാ വന്നിട്ടുണ്ട്, അതിന് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഖബീർ, ഹമീർ, സൈർ, ഖൈർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ. പിന്നെ ലാം തഫ്ഹീം ചെയ്യേണ്ടത് അള്ളാഹു, അള്ളാഹു എന്നത് ലാമാണല്ലോ, പക്ഷേ അള്ളാഹ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അത് അള്ളാഹു എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹർഫിന് ഫത്ഹ ലൊമ്മോ ആണെങ്കിൽ, അള്ളാഹു എന്നതിൻ്റെ തൊട്ട് മുമ്പ് ഫത്ഹ അല്ലെങ്കിൽ ലമ്മ്. ഇതുപോലെ ഷഹീദല്ലാഹു,
1: ഷഹീദല്ലാഹു,
0: ആ യുരീദുല്ലാഹു, ഷഹീദല്ലാഹു, ഷഹീദല്ലാഹു എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹ് ലാമിൻ്റെ തൊട്ട് മുമ്പ് ഫത്ഹാണ്. പിന്നെ ലമ്മാണെങ്കിലും യുരീദുല്ലാഹു, അതും ലാ എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ ഇതല്ലാത്ത തർക്കയ്ക്ക് വന്ന മുമ്പ് കെസറാണെങ്കിൽ, ഇതുപോലെ ബിസ്മില്ലാഹി, അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പ് ഉള്ള മീമിന് കെസറാണ്, മനസ്സിലായില്ലേ. പിന്നെ ഭൂരിപക്ഷ സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഖുലില്ലാഹുമ്മ, അതുപോലെ ലാ ഇലാഹ ഇല്ലാഹു ലാ, ഇതൊക്കെ കെസർ തന്നെയാണ്. അപ്പോൾ ഇതാണ് തർക്കീക്ക് വതഫ്ഹീം, ലാമിൻ്റെയും റായിൻ്റെയും നിയമങ്ങൾ. ഇനി നമുക്ക് ഇത് ഒക്കെ ഇതൊക്കെ ഉള്ളൊരു സംഗതി എന്താന്ന് വച്ചാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ ഉച്ചരിച്ച് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം തിരുത്തുകയും ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുക. അപ്പോൾ സ്വന്തം നിലക്ക് പഠിച്ചാൽ ഇത് പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വാഖിറു ദവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം സഊദ് അഷ്ഷുറൈം അധ്യായം അൽ ബഖറ വചനം 217 മുതൽ അധ്യായം ആലുംറാൻ വചനം 129 വരെ.